0: இதி சதுர்விம்சோத்யாயஹ.
1: ஓம் ஓம் நமசிவாய. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Maya Makaraya Namah Shivaya. എന്നിങ്ങനെ ബ്രാഹ്മണകൃത വ്യാഖ്യാനത്തിലും അക്ഷര വ്യാഖ്യാനം വരുന്നു. ഏതത് ബ്രഹ്മ, ഇത് ഹൃദയം ബ്രഹ്മം. അപഹരതി അസ്മൈ, ഉപഹരതി അസ്മൈ. പൂജാദി വിഷയാൻ, പൂജാ വിഷയോപഭോഗരചന ചക്ഷുരാദി ദേവന്മാർ രൂപാദി വിഷയങ്ങളെ ഹൃദയത്തിന് സമർപ്പിക്കും. ഇവിടെ എങ്ങനെയാണ് നൈരൂപ്യത്തിൽ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, നകാരായ നമശിവായ, മകാരായ നമശിവായ. അപ്പൊ ഒരു അക്ഷര വ്യാഖ്യാനം വരുന്ന ഏതത് ബ്രഹ്മ, സർവം ഏതത് ബ്രഹ്മ, ഇത് ഹൃദയബ്രഹ്മം. ആ അപഹരതി അസ്മൈ, ഉപഹരതി അസ്മൈ, ഹൃദയം. അപഹരിക്കുകയും ഉപഹരിക്കുകയും ചെയ്യുന്നത് ഹൃദയം. ഹൃദയം ഏതൊന്നിനെ ഹരിക്കണമോ അതിനെ പാകത്തിന് ഹരിക്കാനും, ഏതൊന്നിനെ ഉപഹരിക്കണമോ അതിനെ ഉപഹരിക്കുവാനും കഴിയുന്നത് ഏതോ ഹൃദയം. നമ്മുടെ ബുദ്ധിക്ക് ഈ വ്യാപാരമാവുള്ളത് മെയിനായിട്ട്. മനുഷ്യന്റെ ബുദ്ധി വ്യാപാരം നോക്കിയാൽ കേൾക്കുന്നതിനെ ഒരേ സമയത്ത് രണ്ടുപേരോട് വർത്തമാനം പറയാം, പറഞ്ഞു കഴിഞ്ഞ ഉടനെ രണ്ടുപേരോടും പറഞ്ഞു കേട്ടത് എഴുതാൻ പറയാം, കേട്ട രണ്ടുപേർക്ക് പറഞ്ഞ വ്യക്തിയോട് ആഭിമുഖ്യമുള്ളപ്പോഴും അനാഭിമുഖ്യമുള്ളപ്പോഴും എഴുതാൻ പറയാം, അനാഭിമുഖ്യമുള്ള ആളിനോടും ആഭിമുഖ്യമുള്ള ആളിനോടും എഴുതാൻ പറയാം. ഇങ്ങനെ കാലം മാറ്റി, ദേശം മാറ്റി, ആഭിമുഖ്യത്തിന്റെയും അനാഭിമുഖ്യത്തിന്റെയും സമയങ്ങളിൽ എഴുതാൻ പറഞ്ഞാൽ അയാൾ പറഞ്ഞ സാധനം വരെ ടേപ്പ് ചെയ്തും വെക്കുക. കേട്ടവർ ഒന്നു തന്നെ പറയുമോ, ഒരു തവണ പറഞ്ഞത് തന്നെ കേട്ട ഒരാൾ പിന്നീട് ആവർത്തിക്കുമോ? ഇതുകൊണ്ട് നമ്മളെ ആരെങ്കിലും പ്രശംസിക്കുമ്പോഴും ആരെങ്കിലും നിന്ദിക്കുമ്പോഴും ഒക്കെ ഇത് ഓർക്കുന്നതും പ്രതികരിച്ച് മനസ്സിലാക്കാനത്. പറഞ്ഞ മനസ്സിലായെന്നറിയില്ല. പ്രതികരിക്കലില് നമ്മുടെ നിത്യജീവിതത്തിൽ വേണം ഇത് പ്രതികരിക്കാം. ജനാർദ്ദനൻ ബാങ്കില് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒരുത്തം വന്നു, അയാളെ വിളിച്ച് മനേരെ അടുക്ക കൊണ്ടുപോയി, ഒപ്പിടിച്ചു, എല്ലാം എടുത്തു കൊടുത്തു, ഭംഗിയായിട്ട് വിട്ടു. അടുത്തവൻ വന്നു, അടുത്തവനും അങ്ങനെ തന്നെ കൊടുത്തു വിട്ടു. ജനാർദ്ദന്റെ സ്വഭാവം ഇതായിട്ടാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരുത്തം പറഞ്ഞു, നല്ല മനുഷ്യനാണ്, ഇപ്പം ബാങ്കിലൊന്നും ഇത്തരം ആളുകളൊന്നുമില്ല, നമ്മൾ ചെന്നപ്പോഴേ പേപ്പറെല്ലാം എടുത്തു, നമ്മളെ കൊണ്ടുപോയി അവിടെ കൊണ്ടിരുത്തി, വർത്തമാനം പറഞ്ഞു, എല്ലാ പേപ്പറും റെഡിയാക്കി, വേണ്ടത്ര സദ്യയോടുകൂടി എടുത്തു തന്നു വിട്ടു. പിടിപ്പത് ജോലിക്കിടയിലും എന്തെങ്കിലും ലാഭം കാണൂടാ. മറ്റൊന്റെ അഭിപ്രായം ഇപ്പൊ രണ്ടാഭിപ്രായം, രണ്ടാമഭിപ്രായം. അപ്പൊ മൂന്നാമൻ കേട്ടെന്നവൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാൻ മേലായിട്ടാണ്, അയാൾ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ബാക്കിയുള്ളവർക്കെതിരായിട്ട്. അപ്പൊ ഇയാള് പണിയെടുക്കുന്നതിനെ പറ്റി അപ്പുറത്ത് വേറെ പണിയെടുക്കാത്ത ഒരുത്തനോട് ചോദിച്ചു പറഞ്ഞത്, അയാൾ ഇപ്പോഴേ പണി തുടങ്ങിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടതെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇയാൾ ഈ പണി തുടങ്ങിയാൽ ഞങ്ങളുടെ പണി കൂട്ടുന്നതാണ്, നിങ്ങൾക്ക് അറിയാൻ മേലായിട്ടാണ്. ഈ മേടിച്ചു കൊണ്ടുപോയവൻ അവന് സഹായകമായത് ഈ ഗ്രൂപ്പാണെങ്കിലും ഇത് തന്നെയാണ്, എന്നാലും അവന് സഹായമായതിനേക്കാൾ കൂടുതൽ ഇയാളുടെ ദൂഷ്യമാണ്.

0: അതിലൂടെ സമർപ്പിക്കുന്നത് വിഷയങ്ങളെ സമർപ്പിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെയാണ് അവിടെ സമർപ്പിക്കുന്നത്. അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ പിന്നെ ഇന്ദ്രിയം എടുത്തുകൊണ്ട് പോരരുത്. പിന്നെ സമസ്ത ഇന്ദ്രിയ വിഷയങ്ങളും സമർപ്പിച്ചതിന്റെ പ്രതീകമായി സമർപ്പിക്കുന്നതുകൊണ്ട് ഇന്നു മുതൽ എന്റെ ഇന്ദ്രിയങ്ങള് വിഷയങ്ങളെ ഞാൻ അവിടെ സമർപ്പിച്ച് പരമമായ പൊരുളിനെ കണ്ട ഇന്ദ്രിയമാണെന്നും അതുകൊണ്ട് ഇനി ഈ ഇന്ദ്രിയം കൊണ്ട് വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കില്ലെന്നും തീരുമാനിക്കാനാ പോയി തൊഴുന്നത്. അവൻ ഒന്ന് തൊഴുതാ മതി, മനസ്സിലായി? ശരിക്ക് തൊഴുമ്പോ ഒന്ന് തൊഴുതാ മതി. പിന്നെ അങ്ങനെ തൊഴുത് ശീലിച്ചതാണെങ്കിൽ, ഇങ്ങനെ കിട്ടിയവനാണെങ്കിൽ പിന്നെ അതിന്റെ ഇതിൽ അവിടെ പോകുമ്പോൾ തൊഴുതു മാത്രം. അതാണ് തൊഴുമ്പോ വേണ്ടത്. ഹൃദയത്തിന് ആത്മാവിൽ സമർപ്പിക്കുന്നു. ഹൃദയം സമസ്ത വിഷയങ്ങളെയും ആത്മാവിൽ ഭരിതമാക്കുന്നു. ഹരതി അസ്മൈ എന്നത് ആത്മാവാകട്ടെ ദൃഷ്ട്വേവ തൃപ്തി, സാക്ഷിരൂപ ദൃഷ്ടിയാൽ തന്നെ തൃപ്തം. അതാ തൃപ്തി. നിങ്ങൾക്കൊരു കാര്യത്തില് സാക്ഷി എന്ന നിലയിൽ തൃപ്തി വരുന്നില്ലെങ്കിൽ അനുഭവിച്ചൊരിക്കലും തൃപ്തി വരില്ല. സാക്ഷി എന്ന നിലയിൽ തൃപ്തി വരുന്നുണ്ടെങ്കിൽ അനുഭവിച്ചാലും അനുഭവിച്ചില്ലെങ്കിലും തൃപ്തി വരും.
1: സാക്ഷി എന്ന നിലയിൽ തൃപ്തി
0: വരിക, ശബ്ദവർണ്ണത്തിന്റെ കേൾക്കുമ്പോഴേ ആര് കഴിച്ചു എന്ന് പറഞ്ഞാലും തൃപ്തി വരും. ആർക്ക് കിട്ടി എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തൃപ്തി വരും. രാമകൃഷ്ണനും ജനാർദ്ദനും കൂടി ഒരിടത്ത് നടന്നു പോകും. ജനാർദ്ദന് ഒരു സാധനം കിട്ടിയെന്ന് പറയുമ്പോൾ രാമകൃഷ്ണ തൃപ്തി വരുന്നില്ലെങ്കിൽ രാമകൃഷ്ണന് കിട്ടിയാലും തൃപ്തി വരില്ല. ജനാർദ്ദന് കിട്ടുമ്പോൾ രാമകൃഷ്ണ തൃപ്തി വരുമെങ്കിൽ രാമകൃഷ്ണ എക്കാലത്തും തൃപ്തി വരും. മനസ്സിലായി? വിഷയങ്ങളുടെ ഉപഭോഗം അത്രയേ ഉള്ളൂ. ലോകത്തിൽ എവിടെയെങ്കിലും പ്രയോജനപ്പെട്ടല്ലോ. ചില ആളുകള് ചില സാധനങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആരെങ്കിലും അടിച്ചോണ്ട് പോയി എന്ന് വല്ലതും വന്ന് പറഞ്ഞാൽ അട്ടെ അവൻ ഉപകാരമായല്ലോ. അതവൻ കളയാതിരുന്നാ മതി, നശിപ്പിച്ച് കളയാതിരുന്നാ മതി എന്ന് പറയുന്ന നല്ല ആളുകൾ ഇപ്പോഴും ധാരാളം ഉണ്ട്. കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. സാരമില്ല, അവിടെ ഇവിടെ അത് വെറുതെ ഇരിക്കരുത്. അവൻ ഉപകാരമായല്ലോ, നന്നായി. അല്ലാതെ ഇവിടെ എവിടെയെങ്കിലും കൂട്ടിയിട്ടൊരു സാധനം നമ്മൾ ഉപയോഗിക്കാത്തത് അവൻ കൊണ്ടുപോയി ഉപയോഗിച്ചതിലുള്ള രോഷമോ അത് എന്റേതെന്നുള്ള ആ മുദ്രയിൽ നിന്ന് മാറിപ്പോയല്ലോ എന്നുള്ള ബഹളമൊന്നുമില്ല. അതാണ് ഈ പ്രക്രിയയുടെ ഗുണം. പ്രക്രിയാപരമായിട്ട് അങ്ങനെ പഠിച്ചാലേ ഇത് പഠിക്കാൻ പറ്റൂ. അപ്പൊ അവിടെ തവൈ ദേവ അശ്വന്തിനഭിബന്തി ഏതത് അമൃതം ദൃഷ്ട്വൈവ തൃപ്യതി, ദൃഷ്ട്യൈവ തൃപ്യതി. അതാണ് അപ്പൊ നിവേദ്യം നൽകുമ്പോൾ ദേവത ഈക്ഷണം കൊണ്ട് തൃപ്തിയാകുന്നു. അതിന്റെ പ്രതീക അതാണ്. ആധുനികൻ പൂജ ചെയ്യാൻ പോയാല് സമർപ്പിച്ചതൊന്നും ദൈവം കഴിച്ചില്ലല്ലോ എന്ന യുക്തിയാ ചോദിക്കുന്നത്. പ്രാണായ സ്വഹ, അപാനായ സ്വഹ, സമാനായ സ്വഹ, ധ്യാനായ സ്വഹ, ഉദാനായ സ്വഹ എന്ന് അഞ്ച് ആഹൂതികളെ ചെയ്യുന്ന സമയത്ത് എന്തിനായി ഗോഷ്ഠിയൊക്കെ കാണിക്കുന്നത്? ഇത് കഴിച്ചില്ലല്ലോ എന്നാണ് ആധുനികന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ഒരുത്തരേ ഉള്ളൂ. കടയിലെ അലമാരയിൽ, ചില്ലിട്ട അലമാരയിൽ ഉഴുന്നോടെ ഇരിക്കുമ്പോ, ഉഴുന്നോടെ അവിടെ ഇരിക്കുകയാണെങ്കിലും നിന്റെ വായിൽ വെള്ളറങ്ങുമെന്ന ചോദ്യം. ചോദ്യം മനസ്സിലായില്ല. ഉത്തരം, അപ്പൊ ഉഴുന്നോടെ കഴിക്കാതെ ഉഴുന്നോടെ ദഹിപ്പിക്കാനുള്ള എല്ലാ സാധനവും നിങ്ങളുടെ ഉദരത്തിലേക്ക് കടന്നു ചെല്ലുമെങ്കിൽ നിങ്ങൾ ഉഴുന്നോടയെ ആഹരിക്കുക തന്നെയല്ലേ? അല്പം കൂടി കടന്ന് ഉഴുന്നോടയെ സ്ഥൂലമായി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ശവങ്ങൾ ഉണ്ടാകുന്നതും ഉത്കടമായ പ്രിയമുണ്ടാകുന്നതും ഉഴുന്നോടയുടെ കാഴ്ചയിലുള്ള ആഹാരമല്ലേ? മാഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള മാനസിക വേഴ്ചയോളം മാഷ് കല്യാണം കഴിച്ചിട്ട് ഒരു വേഴ്ചയില്ല. അവിടം വരെയല്ലേ പോകുന്ന പറഞ്ഞു, അത്രേ പോവുള്ളൂ. മാക്സിമം പോകാവുന്ന അവിടം വരെ ഉള്ളൂ. അത് പച്ചയായിട്ട് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? മാഷ് പേടിക്കണ്ട.
2: സങ്കല്പത്തിൽ ചെയ്യുന്നതാണ് പ്രാക്ടിക്കൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അപകടം,
0: കൂടുതൽ സൂക്ഷ്മം, വ്യാപനശേഷി കൂടുതൽ. ലോജിക്കല്ല, അനുഭവവും ലോജിക്കും ശ്രുതിയും. അതെ, ലോജിക്കും ശരി, ലോജിക്കും ശരി എന്നേ ഉള്ളൂ. ശ്രുതി, യുക്തി, അനുഭവം. ഇതറിയാൻ മേലാത്ത വല്ല മണ്ഡലം വിളിച്ചു ചോദിച്ചാൽ ഉടനെ പിറ്റേ ദിവസം രാവിലെ പണി നിർത്തി പോകുന്നവർക്കാണ് മണ്ഡലത്തിലുള്ളത്. ശരിയാണോ? ആലോചിച്ചു നോക്ക്, നല്ലോണം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. നിങ്ങളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ മസ്തിഷ്കം പെട്ടെന്ന് നിങ്ങൾ ചെയ്ത പണിയെല്ലാം നിർത്തി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇല്ലെന്നേ അർത്ഥമുള്ളൂ. കാരണം നിങ്ങളിത് ശരിക്കും മനസ്സിലായിട്ടല്ല ചെയ്തതെന്നേ അർത്ഥമുള്ളൂ. അതിത് പഠിച്ചിട്ടേ ചെയ്യാവുള്ളൂ എന്നാണ് ആചാര്യന്മാർ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് ചില ആളുകൾ ചെയ്താൽ മതി എന്ന് മലയാളത്തിൽ പറഞ്ഞത്. അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുക നല്ലത്. ഈ പണി എല്ലാവർക്കും പറ്റിയാലാന്ന് ഞാൻ ഒരു സെമി കോളനിൽ നിർത്തിയാൽ മതി, ബാക്കി വീട്ടിൽ പോയിട്ട് ആലോചിച്ചാൽ മതി. അതുകൊണ്ട് ഇതിന്റെ ഈ പൂജയുടെ പൂജ ചെയ്യുന്നവരുടേതായ ഒരു വ്യാഖ്യാനമുണ്ട്, ബ്രാഹ്മണ വ്യാഖ്യാനം എന്നാണ് അതിന് പറയാൻ. അതിൽ വളരെ ശക്തമായി ദൃഷ്ടി കൊണ്ട് തന്നെ തൃപ്തിയാവുന്നു. ഞാൻ അവരുടെ തൃപ്തിക്ക് ശേഷമായി എടുത്തുകൊണ്ട് വരുന്നത്. സങ്കല്പം കൊണ്ട് തൃപ്തിയാവുമ്പോൾ പൂജ ചെയ്യുന്നവനും സങ്കല്പം കൊണ്ട് തൃപ്തിയാവും. ഈ വിശ്വം തന്നെ സങ്കല്പ പ്രഭവമാണ് വിശ്വം. പ്രമാണമാണ് തവൈ ദേവാ അശ്വന്തിനഭിബന്ധ

0: ഏതദമൃതം ദൃഷ്ടൈവ തൃപ്യതി തൃപ്യന്തി. നാം ദേവത ഈക്ഷണം കൊണ്ട് തൃപ്തിയാകുന്നു. അപ്പോൾ ആത്മാവ് സാക്ഷിരൂപത്താൽ പ്രകാശിച്ച് തൃപ്തി വരുത്തുന്നു. അപ്പൊ ഹൃദയത്തിന്റെ തൃപ്തി ആത്മാവിൽ ആരോപിച്ച് തൃപ്യന്തി എന്ന് പറയും. അപ്പൊ ഇവിടെയാണ് പൂജാരി പരമാത്മാവിൽ നിവേദിക്കുമ്പോൾ സ്വത്വനിവൃത്തിയർത്ഥം ദ എന്ന് പ്രയോഗം. അതോടെ അവൻ നിവൃത്തനായി. ദദാത്യ അസ്മൈ ചേതിയന്തി അസ്മിന്നേതം വാ എന്ന പ്രയോഗം. ദദാത്യ അസ്മൈ ചേതിയന്തി അസ്മിന്നേതം വാ, അതിന്റെ അർത്ഥനിഷ്പത്തി. ഇന്ദ്രിയങ്ങൾ ബുദ്ധിയിൽ ലീനം, ബുദ്ധി ആത്മാവിൽ ലീനം, അങ്ങനെ ലീനമാകുന്നത് മനസ്സിലാക്കി ഇതാ എനിക്കിതിന്മേലുള്ള സ്വത്വം നിവർത്തിച്ച് നിനക്കായി തരുന്നു. സ്വസ്വത്വ നിവൃത്തി പരസ്വത്വാപാദന ദാനം. ദാ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ അതാണ്. ദാന്ന് വെച്ച അക്ഷരത്തിന്റെ ദാനത്തിലെ ദാന്ന് പറഞ്ഞാൽ തന്നെ സ്വത്വനിവൃത്തി വരാതെ കൊടുത്താൽ കൊടുത്തവനും വാങ്ങുന്നവനും പാപമാണ്. മാഷിനെ മുണ്ടും വാങ്ങിച്ചു കൊടുത്തോണ്ട് ഒരാവശ്യത്തിന് പോകും, മാഷ് തൂവലയായിട്ട് പുറകെ വരും, ഞാൻ ഇരിക്കുന്നിടത്തൊക്കെ ഇരിക്കാൻ. മനസ്സിലായില്ല? കാരണം മാഷിന്റെ സ്വത്വം നിവർത്തിച്ചിട്ടില്ല. സ്വത്വം നിവർത്തിക്കാതെ തരുന്നൊന്നും വാങ്ങരുതെന്നാണ് ഉടമസ്ഥത. എന്റെ ഉടമസ്ഥത അതിന്മേലുള്ളത്. അത് നിവർത്തിക്കുമ്പോഴാണ് ഞാൻ ഉയരുന്നത്. ഞാൻ തുച്ഛാധിപതി എന്നുള്ളതിൽ നിന്ന് സർവാധിപതിയായിട്ട് വളരുകയാണ്. ഇപ്പൊ ഞാൻ ഇതിന്റെ അധിപതിയാണെന്ന് പറഞ്ഞാൽ, രാമകൃഷ്ണൻ ആ വീട്ടിന്റെ കാർന്നവരാണെന്ന് പറഞ്ഞാൽ അത്രയും സ്ഥലത്തേ ഉള്ളൂ രാമകൃഷ്ണന്റെ സ്വാതന്ത്ര്യം വളർച്ചയൊക്കെ. രാമകൃഷ്ണൻ ആ വീട്ടിനകത്ത് ഒതുക്കി രാമകൃഷ്ണൻ കിഞ്ചിത് ജീവനായി. കിഞ്ചിത് ചെറുത്. ഇത് കേട്ടിട്ട് പോയി ആളെ പോലെ അതിന്റെ അല്ല എല്ലാത്തിനെയാണെന്ന് പറഞ്ഞാൽ അവൻ ആരോഗ്യയിരിക്കില്ല. രാമകൃഷ്ണൻ കേട്ടിട്ട് ഉടനെ പുറത്തിയാടിയിട്ട് നാളെ മുതൽ വീടിന്റെ മാത്രമല്ല എല്ലാത്തിന്റെ അധിപതിയാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അങ്ങനെ കയറുന്ന രാമകൃഷ്ണന്മാർ ചിലപ്പോൾ എടുത്ത് ഒടിച്ചുകൂട്ടി പുറത്തു കളയും. അങ്ങനെ ആകണമെങ്കിൽ ആദ്യം എല്ലാത്തിലുമുള്ള എന്റെ ആധിപത്യം വിട്ടുകിട്ടണം. കേട്ട ചുമ വലിയ അപകടമുള്ളൊരു കേൾവി, ഞാൻ ഓർത്തില്ല ആദ്യം. രാമകൃഷ്ണൻ എന്നെ നോക്കി ചിരിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. രാമകൃഷ്ണൻ അയലോകത്തിന് പതുക്കെ മറ്റുള്ളടത്തേക്ക് ഇവിടെയൊക്കെ ഞാൻ അധിപനാണ് സ്വാമി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കിഞ്ചി ജീവനൊന്നും ആകണ്ട. എനിക്കൊരു പേടി തോന്നി. എങ്ങനെ ആ തല്ലുകൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ടീച്ചറാണെ പറയും ചെയ്യും, പാവ രാമകൃഷ്ണൻ മര്യാദയ്ക്ക് നിന്നാണ് സ്വാമിയാരി കാരണമായി കിഞ്ചി ജീവൻ. അതെനിപ്പോഴാ ഓർത്തം. ഓർത്തില്ലായിരുന്നെങ്കില് രാമകൃഷ്ണന്റെ ആ എന്നെ നോക്കിയുള്ള ഒരു ചിരി കൊള്ളാമല്ലോ സ്വാമി, ഇതൊന്ന് ആളവന് പരീക്ഷിച്ച് കളയാ. അത് മാത്രമല്ല, അഭിമത രസവും രേവതി ലോചനാംഗവുമായ ഫലായുഷമെങ്ങാനും കടന്നുകൂടിയാൽ നമുക്ക് മനസ്സിലായാൽ മതി വിചാരിക്കാം, ബാക്കി ആർക്കും മനസ്സിലാകണ്ടെന്ന് വിചാരിച്ച. അപ്പൊ ആ കിഞ്ചിജ്ഞത്വം എന്നാണ് അതിനെ പറയാം.
1: ദാനം ഉപാധിരഹിതമായി
0: ഉപാധിരഹിതം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് സ്വത്വം നിവർത്തിക്കാം, എന്റെ എന്നത് നിവർത്തിക്കാം. അല്ലാതെ നമുക്ക് കൊടുത്തൊന്നും ദാനമല്ല. ഈ അമ്പലത്തിനൊക്കെ കാണിക്കൊണ്ടോ കൊടുത്തില്ല, അവിടെ പേരില്ലേ? ആ പേരെഴുതിയിടത്തോളം കാലം ദാനമല്ല. ദാനാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് മേടിക്കും, ദാനമല്ലത്. കാരണം മറ്റവന്റെ പേര് പിന്നെ അതൊന്നും വിട്ടുപോയിട്ടില്ല. തട്ടമ്പുറത്ത് ഇത്യാദിയുടെ മകൻ ഗോപാലൻ നടക്കി വെച്ചതെന്ന് അതിൽ എഴുതിയിട്ടില്ലേ? ഗോപാലൻ ഇപ്പോഴും അതൊന്നും വിട്ടിട്ടില്ല. പിന്നെ അങ്ങനെ ദാനം ഉണ്ടാകും. പണ്ട് ദാനം ചെയ്യുമ്പോ ദാനത്തിനൊരു നിയമമുണ്ട്, കാരണം കയ്യിൽ വെള്ളമൊഴിക്കും, വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനെ അങ്ങനെയാ ദാനം ചെയ്യുന്നത്. ദാനം ചെയ്യുമ്പോ എന്റെ അല്ലാതായിട്ടാണ്. അതുകൊണ്ടൊരു പൂശാരിയും പറ്റിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുള്ളിയെ അമ്പലത്തിൽ ശാന്തിക്കാരനായിട്ട് വെച്ചു. ശാന്തിക്കാരനായിട്ട് വെച്ച് പുള്ളി എന്ത് ചോദിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നടവരും എല്ലാം കൂടെ എടുത്ത് ഭഗവാൻ കൈ കൊടുക്കും. ഭഗവാൻ ഇങ്ങനെ കൈവച്ചിട്ടുണ്ട്, ഇങ്ങനെ കൈവച്ചിട്ടുണ്ട്, കഴിക്കാത്തോട്ടുള്ളൂ. ഭഗവാന്റെ സൈഡിൽ പോയി ദാനം കൊടുക്കുന്നവന്റെ മന്ത്രം ചെല്ലും, ദാരിദ്ര്യം കൊണ്ടാണ്. അപ്പുറത്തുനിന്ന് ദാനം വാങ്ങിക്കുന്നവന്റെ മന്ത്രം ചെല്ലും, വാങ്ങിച്ചുണ്ടോ. ഇപ്പൊ കുറെ ആയപ്പോ കമ്മിറ്റിക്കാരെല്ലാം കൂടെ കൂടി തീരുമാനിച്ചു, കാരണം വെച്ചാൽ ഈ വരവ് കുറവാണ്, കയ്യിൽ കക്കുന്നുണ്ടാകും തീരുമാനിച്ചു. അതിന് പ്രശ്നമൊക്കെ വെച്ചു. പ്രശ്നം വെക്കാനായിട്ട് ജ്യോതിഷിയെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ജ്യോതിഷി പല വഴിക്ക് ആലോചിച്ചുകള്
1: കമ്മിറ്റി ജ്യോതിഷക്കാരൻ സംശയിച്ചു.
0: അതെ, സംശയിച്ച് പതുക്കെ ചെറിയ സൂത്രമൊക്കെ ഇണക്കി എങ്ങനെയെങ്കിലും ന്യൂസ് പിടിക്കാന്ന് തിരിച്ച് പതുക്കെ ശ്രമമൊക്കെ നടത്തി. അപ്പൊ കാര്യമായ ന്യൂസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം, ശാന്തിക്കാരൻ കയറി പോകാൻ നേരത്ത് പറഞ്ഞു, ശ്ലോകമായി ചൊല്ലിയിട്ട് പറഞ്ഞു, സംസ്കൃതം രണ്ടുപേർക്കും അറിയാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വിധിയാം വണ്ണം ചെയ്യേണ്ടവൻ ചെയ്യേണ്ട പോലെ ചെയ്താൽ അതിനെ അറിയാൻ മേലാത്തവും വല്ലതും പറഞ്ഞാൽ തത്തവനായിരിക്കും കിട്ടുന്നതെന്ന് പറഞ്ഞു ചേരി പോയി. ഇത്രയാണ് സംസ്കൃതത്തിൽ പുള്ളി ചൊല്ലിയത്. ഇയാളും ഈ കർമ്മം ചെയ്ത് ശീലിച്ചിട്ടുള്ളവനാണ്. ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ജ്യോതിഷമായിട്ട് പ്രത്യേകം പഠിക്കുക, നമ്പലത്തിന്റെ അകം കാണാത്തവനാണ് ദേവപ്രശ്നത്തിന് വന്നിരിക്കുക. മനസ്സിലായോന്നറിയില്ല. ദേവപ്രശ്നം പറയണമെന്നുണ്ടെങ്കിൽ തന്ത്രം അറിയണം, ആഗമം അറിയണം, എല്ലാം അറിയണം. അതറിയാതെ എങ്ങനെയാ പ്രശ്ന ജ്യോതിഷം നടത്തുന്നത്? ദേവപ്രശ്നം എങ്ങനെ പറയുക? ഇന്നത് വേണമെന്നില്ല. അതുകൊണ്ട് പല സൂത്രപ്പണിയിലും മറ്റേൾക്ക് അതല്ല, അതറിയാം, വിധി അറിയാവുന്നവനാണ്. അതുകൊണ്ട് ഇളാ ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെ വെച്ച് മനനം ചെയ്ത് നോക്കി. ഏതായാലും മനനം ചെയ്തതിന്റെ കൊണ്ടാണോ അല്ലയോ എന്നറിയില്ല, അയാൾ നോക്കിയപ്പം മോഷണമില്ല ഇങ്ങനെ പറയും പണ്ട്. കാരണം വെച്ചാല് ദാനമാണ് കൊടുത്തിരിക്കുന്നത്, ഭഗവാൻ ദാനം കൊടുത്തതാണ്. അപ്പൊ സ്വത്വം നിവർത്തി വരുത്തിയിട്ടുണ്ട്, സ്വത്വം നിവർത്തിക്ക് മന്ത്രമുണ്ട്. അപ്പൊ ആ സ്വത്വം നിവർത്തിച്ചിട്ട് വേണം കൊടുക്കാൻ, സ്വത്വം നിവർത്തിക്കാതെ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ അവിടെ ഇതാണ്. അപ്പം ആ രീതിയിൽ ദാ അങ്ങനെ ആണ് അതിന്റെ നിഷ്പത്തി. അപ്പൊ ഇന്ദ്രിയങ്ങൾ ബുദ്ധിയിൽ ലീനമാകുമ്പോൾ ഇന്ദ്രിയങ്ങളുടേതല്ല ഒന്നും എന്നറിഞ്ഞ് സമർപ്പിക്കുകയാണ് ബുദ്ധിക്ക്. ബുദ്ധി അല്ലെങ്കിൽ ഹൃദയം ആത്മാവിൽ ലീനമാവുകയാണ്. അപ്പൊ സത്യത്തിന്റെ സതീയ വിധി സത്യം എന്ന വ്യാഖ്യാനത്തിൽ നമ്മളിത് കാണുന്നത്, അസത്യം യ എന്നാലും സത്യം. അപ്പൊ ഇടയിൽ തീ അനൃതം. അപ്പൊ സയ ഇവ ആദി അന്ത സത്യം. ന തീയെ സമാപ്തമാക്കുന്നു, ആ നാ എന്ന പ്രയോഗം തീയെ സമാപ്തമാക്കുന്നു. ഇങ്ങനെ അക്ഷര വ്യാഖ്യാനം എടുക്കണം. അപ്പൊ ആത്മാവിന്റെ സ്വരൂപം മാറും. ആദാവന്തേജയന്നാസ്തി വർത്തമാനേവി തത്തഥ ആദാവന്തേജയത്തിഷ്ഠേ തത് സത്യമിതി കൃത്യതേ എന്നാണ്. മൃത്തികേത്യേവ സത്യം. ആദാവന്തേജയന്നാസ്തി ആദിയും അന്തവുമില്ല, നാസ്തിയാണില്ല. അങ്ങനെയാണെങ്കിൽ മധ്യത്തിലും. ഇപ്പം വർത്തമാനേവി തത്തഥ ആദി അന്തവും ഇല്ലാത്ത ഒന്ന് വർത്തമാനത്തിലുണ്ടെങ്കിൽ തന്നെ ഇല്ലാത്തതാണ്. പപ്പൻ മാഷ് എന്നത് 1960 ജനിച്ചതെങ്കിൽ അല്ലെങ്കിൽ 50 ജനിച്ചതെങ്കിൽ 50 മുതൽ ഇന്ന് വരെ കാണുന്ന പപ്പൻ മാഷ് 50 മുമ്പില്ല. 50 മുമ്പില്ലാത്ത പപ്പൻ 2050 ശേഷം ഇല്ലാതാകുന്ന പപ്പൻ 50 2050 ഇടയിൽ ഇല്ല. സിമ്പിൾ ലോജിക്കൽ, സിമ്പിൾ ലോജിക്കൽ. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവും ആദിയിലും അന്ത്യത്തിലും ഇല്ല. അങ്ങനെയാണെങ്കിൽ മധ്യകാലത്തും ഇല്ല. മണ്ണ് കുടമായി കുടം കാണുന്നു, കുടം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണ്, കുടം പൊട്ടിക്കഴിഞ്ഞ് മണ്ണാണെങ്കിൽ കുടവും മണ്ണല്ലാതെ അതിന് പ്രതിഭാസം. അതിന് പേര് പ്രതിഭാസം, കാണുന്നു എന്നുള്ളത് കൊണ്ട് ഉള്ളതല്ല. പാതിയില്ല, അന്ത്യത്തിലില്ല, ഇടയ്ക്കുണ്ടാവില്ല. ഈ ഉപനിഷദനുസാരം നമശിവായുടെ നൈരുക്ത പ്രക്രിയ വെച്ച് നോക്കിയാൽ കനകനന്ദി, ഗിരികനന്ദി, സോമനന്ദി മൂന്നെണ്ണം എടുക്കണം. കനകനന്ദി ദീപ്യമാന പ്രകാശമാന കനക, കാമയമാന കനക, ഗച്ഛൻ കനക. അപ്പൊ കനകനന്ദിയിൽ വിൽപ്പത്യർത്ഥം ജ്ഞാനം അല്ലെങ്കിൽ പ്രകാശശക്തി. അപ്പോ നന്ദി എന്ന് പറഞ്ഞാൽ കനകനന്ദി പ്രകാശം. ഗിരികനന്ദി എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി. പ്രകാശമാന കനക, കാമയമാന കനക, ഗച്ഛൻ കനക. മൂന്നും എടുക്കാം ഒരേ കനകനന്ദിയിൽ തന്നെ. അപ്പൊ ജ്ഞാനം പ്രകാശശക്തി, ഗതീയശക്തി ക്രിയാശക്തി, ഇച്ഛാശക്തി കാമശക്തി. അപ്പൊ മൂന്ന് ശക്തി. അപ്പോ സത്യയുഗിയായ തലത്തിലേക്ക് ചുണ്ടുന്ന ഒരു പ്രയോഗമാണ് ഇവിടെ നന്ദികേശ്വര പ്രയോഗം. അതിന് പ്രക്രിയയിൽ പഠിക്കണം. കലി ശയാനോ ഭവതി. എന്താ കലി? നേരത്തെ പറഞ്ഞൊന്നുമല്ല കലികാലം. കലി ശയാനോ ഭവതി സംജിഹാനസ്തു ദാപര ഉത്തിഷ്ടം ത്രേതാഭവതി കൃതം ഭവതി വൈ ചരൈവേത്തി ചരൈവേത്തി. ഇങ്ങനെയാണ് അതിന്റെ ശ്ലോകം കിടക്കുന്നത്. അതായത് പുരുഷാർത്ഥഹീനനായി ഉറങ്ങുന്നത് കലിയുഗത്തിൽ. കൂടുതൽ ആളുകൾ ഇപ്പൊ അങ്ങനെ ആയതുകൊണ്ട് സമഷ്ടിയിൽ ഇത് കലിയുഗം. പുരുഷഹീനനായി പുരുഷാർത്ഥഹീനനായി ഒരുവൻ തമസിലാണ്ട് കിടന്നാൽ അവൻ കലിയുഗത്തിലാണ്. അപ്പൊ യുഗം പഠിക്കേണ്ടത് ഒരു കാലഘട്ടത്തെ ആയിട്ടല്ല, ആ മാനസികാവസ്ഥയായിട്ടാണ്. അത്തരം ആളുകൾ സമഷ്ടിയിൽ കൂടുതലാണെങ്കിൽ ആ യുഗം കലിയുഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കലിയുഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റു യുഗത്തിലേക്ക് പോകാം, പ്രവേശിക്കാം. യുഗ ചിന്തനം മനസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയ യാതൊരുവൻ പുരുഷഹീനനായി ശയാനോ ഭവതി കലി ശയാനോ ഭവതി അല്ലാതെ കലിയുഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടം ഒന്നുമല്ല. ഇത് കലിയുഗത്തിലെ ഇത്ര ആണ്ട് തീയതി അങ്ങനൊന്നുമല്ല ഭാരതീയ സംഹിത. അപ്പൊ അങ്ങനെയുണ്ടെന്ന് തോന്നുന്നു അതില്. അതൊക്കെ വെച്ചിട്ട് അവസാനം നിങ്ങളെ ഭ്രമിപ്പിക്കുമ്പോ ഈ കലിയുഗ വർണ്ണനയില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ യുഗത്തിലെങ്കിൽ അതും കൂടെ കൂടി സമ്മതിക്കേണ്ടി വരും. അപ്പൊ പുരുഷഹീനനായി പുരുഷാർത്ഥഹീനനായി ഉറങ്ങുന്നവൻ കലിയുഗത്തിൽ, എഴുന്നേറ്റിരുന്ന് ചിന്തിക്കുന്നവൻ സംഹിജാനതയുള്ളവൻ ദ്വാപരത്തിൽ. അതിൽ നിന്ന് എഴുന്നേറ്റാൽ ദ്വാപരമായി സംഹിജാനസ്തു ദ്വാപര ഉത്തിഷ്ഠൻ ഊർത്വതിഷ്ഠൻ മുകളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയ ത്രേതായുഗത്തിൽ സംസാരത്തിൽ നിന്ന് വൈരാഗ്യം വരാൻ തുടങ്ങി. യാതൊരുവൻ ഈ സംസാരത്തിന്റെ മായാമഗ്നതയിൽ മുങ്ങിക്കുളിച്ച് പുരുഷാർത്ഥഹീനനായി ദൃശ്യമാണ് സത്യം എന്ന് തീരുമാനിച്ച് താൻ ഒരു കഴിവുമില്ലാത്തവനാണ് പണ്ടത്തെക്കാൾ ഇന്ന് കൂടുതലാത്തത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞൊരു പത്തണ്ണയുടെ വിദ്യാഭ്യാസം കിട്ടിയാൽ പാസ്പോർട്ടും വിസയൊക്കെ അന്വേഷിക്കുന്നു. പോകാത്തവനും പോയവനും ഇവിടെ ജീവിക്കുന്നുണ്ട്. പോകാത്തവനും പോയവനും ഇവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നുമില്ല, ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ പോകുന്നവൻ ഏതായാലും പോകുന്നത്. പോകാത്തവനും ചിന്തിക്കുന്നതാണ്ട് അത് തന്നെ ശരിയല്ലേ. പോയിട്ട് വളരെ മെച്ചമൊന്നും ഭൗതികമായി വളരെ മെച്ചമൊന്നും ഇല്ല, ഭൗതികമായും ഇല്ല. അവിടുന്ന് അയക്കുന്ന കാശൊക്കെ ഭാര്യയുടെ ആങ്ങളമാരും അച്ഛനും ഒക്കെ എടുത്ത് ചെത്ത് സേലി ജീവിച്ച് ഇവൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭാര്യയുള്ള ഓട്ടോ ഡ്രൈവറുടെ കൂടെയും പോയി. ഒരുമാതിരി ഒരു ജീവിതവും ഇല്ലാത്ത, അപ്പൊ ഈ ഒന്നിനും പറ്റാത്ത പുരുഷാർത്ഥഹീനനായി ദൃശ്യപ്രപഞ്ചത്തിന്റെ പിന്നാലെ അതുണ്ടായാൽ ഇതുണ്ടായാൽ എല്ലാമായി എന്ന ധാരണയിൽ പോകുന്നവൻ കലിയുഗത്തിൽ. ദൃശ്യത്തിന്റെ മത്സരത്തിലാണ് ഈ വഴക്കൊക്കെ. അവിടെ മതിൽ കെട്ടി നിങ്ങളെ കൊണ്ട് എന്ത് മനുഷ്യ കൊള്ളാം, ഉടനെ ബ്ലേഡിന് പണം എടുക്കാൻ പോയി മതിൽ കെട്ടാൻ, മതിൽ കെട്ടി ബ്ലേഡിൽ അടയ്ക്കാൻ പറ്റില്ല, ഭാര്യയും ഭർത്താവോട് തീർത്തു ജീവിതം. മറിച്ച് മതിൽ കെട്ടിയില്ലെങ്കിലും ഇതിനകത്ത് സ്വസ്ഥതയോടെ കഞ്ഞി കുടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നവൻ എഴുന്നേറ്റ് നിൽക്കുന്നവനാണ്. നമ്മൾ കഞ്ഞി കുടിക്കുന്നില്ലേ, മതിലില്ലാത്തതുകൊണ്ട് ആർക്കും കയറി വരാവല്ലോടി. അതുകൊണ്ട് വല്ലവരുടെയും പോക്കറ്റിൽ നിന്ന് വല്ലതും വേണാൽ അത് നമുക്കെടുക്കാം എന്ന് പറയാനുള്ളൊരു ചമ്പൂറ്റം വേണം. ഉടനെ ലോൺ എടുക്കാൻ പോകേണ്ടി വരരുത്. അപ്പൊ അതുകൊണ്ട് ആ ഊർധ്വം തിഷ്ഠൻ
2: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.ഓർഗ് റേഡിയോസ് 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.ഓർഗ്. ഓം നമ ശിവായ.
3: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം.ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ഇൻ ദിസ് യു ആർ അബൌട്ട് ടു ലിസൺ ബ്രഹ്മസൂത്രം കമന്ററി ഇൻ മലയാളം പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
4: അധ്യാസത്തിന്റെ ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുന്നതാണ്. അടുത്ത് പറയാൻ പോകുന്നത് അധ്യാസത്തിലുള്ള സംഭാവനാ ഭാഷ്യം, അതായത് അധ്യാസം സംഭവിക്കാമോ എന്നുള്ളതിനെ കുറിച്ച് വീണ്ടും വരുന്ന ചർച്ചയാണ്. കഥം പുനഃ പ്രത്യേകാത്മനി അവിഷയേ അധ്യാസോ വിഷയ തദ്ധർമാണ സർവോഹി പുരോവസ്ഥിരെ വിഷയേ വിഷയാന്തരം അധ്യസ്യതി യുഷ്മത് പ്രത്യയാപേതസ്യ പ്രത്യേകാത്മനോ അവിഷയത്വം പ്രവേശി ഉച്ചതേ ഇന്നതാവത് അയം ഏകാന്തേന അവിഷയ അസ്മത് പ്രത്യവിഷയത്വാത് അപരോക്ഷത്വാച്ച പ്രത്യേകാത്മ പ്രസിദ്ധേഹി നച അയം അസ്ഥി നിയമ പുരോവസ്ഥിത ഏവ വിഷയേ വിഷയാന്തരം അധ്യസ്യതവ്യം ഇതി അപ്രത്യക്ഷേപി ഹി ആകാശേ ബാലാഹ തല മലിനതാദി അധ്യസ്യന്തി ഏവം അവിരുദ്ധ പ്രത്യേകാത്മനി അഭി അനാത്മാധ്യാസഃ തം ഏതം ഏവം ലക്ഷണം അധ്യാസം പണ്ഡിത അവിദ്യേതി മന്യന്തേ തദ്വിവേകേന ച വസ്തുസ്വരൂപ അവധാരണം വിദ്യാം ആഹുഃ തത്ര ഏവം സതി യത്ര യദധ്യാസഃ തത്കൃതേന ദോഷേന ഗുണേന വാ അണുമാത്രേണാപി സന സമ്പദ്യതേ. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ചുരുക്കം, ആത്മാവ് അത്യന്തം അവിഷയമല്ല, അത് സാമാന്യമായ വിഷയമാണ്. വിശേഷരൂപത്തിൽ അത് വിഷയമാകുന്നില്ലെങ്കിലും സ്ഫുരണ രൂപത്തിൽ അത് വിഷയമാണ്. അതുകൊണ്ട് അധ്യാസം സംഭവിക്കാം. അത് അപരോക്ഷമാണ്. നിത്യ അപരോക്ഷമായിരിക്കുന്ന ഒരു വസ്തുവിന് ഒരിക്കലും പരോക്ഷമായിരിക്കാൻ കഴിയത്തില്ല. നിത്യ അപരോക്ഷമായിരിക്കുന്നത് ആത്മാവ് മാത്രമാണ്. അങ്ങനെയുള്ള ആത്മവസ്തുവിന് ഒരിക്കലും കാലദേശങ്ങൾ ഒരു കാലത്ത് ഒരു ദേശത്തും അതിന് പരോക്ഷമായിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രത്യേകാത്മപ്രസിദ്ധി, പ്രത്യേകാത്മാവിന്റെ സ്വരൂപഭൂതമായിരിക്കുന്ന പ്രത്യേകാത്മാവിന്റെ സ്വരൂപം തന്നെയായിരിക്കുന്ന ആ ജ്ഞാനം അത് അപരോക്ഷമാണ്. അതുകൊണ്ട് അധ്യാസം സംഭവിക്കാം. ഇനി പരോക്ഷമായാലും അധ്യാസം സംഭവിക്കാം. അതിന് ഉദാഹരണമാണ് ആകാശം. ആകാശത്തിൽ നീലിമ അധ്യസിക്കുന്നു, ആകാശത്തിൽ പ്രതലമുണ്ടെന്ന് അവിവേകികൾ പറയുന്നു, ആകാശത്തിൽ മാലിന്യമുണ്ടെന്ന് പറയുന്നു. അവിടെയെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്ന വസ്തുവിലും അധ്യാസം സംഭവിക്കുന്നുണ്ട്. ഈ അധ്യാസത്തെ തന്നെയാണ് പണ്ഡിതന്മാർ അവിദ്യ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ, അറിവുള്ളവർ, വിവേകികൾ എന്നർക്ക്. അപ്പോൾ അവിടെ ഈ അധ്യാസത്തെ വിവേചിച്ച് മനസ്സിലാക്കി അതിൽ നിന്നും ഭിന്നമായി വസ്തുസ്വരൂപത്തെ നിശ്ചയിക്കുന്നതാണ് വിദ്യ. വിദ്യ, ജ്ഞാനം, ആത്മ, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം, അതാണ് വിദ്യ. അധ്യാസം ഈ ആത്മാവിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടുള്ള ഗുണദോഷങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് അസംഗമാണ്, നിർഗുണമാണ്. അതുകൊണ്ട് അധ്യാസകൃതമായ ഗുണദോഷങ്ങളൊന്നും തന്നെ ആത്മാവിന് ബാധിക്കുന്നില്ല. തം ഏതം അടുത്ത് അവിദ്യാഖ്യം ആത്മാ ആത്മനോരിതരേതര അധ്യാസം പുരസ്കൃത്യ സർവേ. അവിടെയും മലയാളം ഇതിന് തെറ്റുണ്ട്. സർവേ പ്രമാണ പ്രമേയ വ്യവഹാര ലൗകിക വൈദികാശ്ച പ്രവൃത്താഹ സർവാണി, അവിടെയും തിരുത്തണം, സർവാണി ച ശാസ്ത്രാണി വിധി പ്രതിഷേധ മോക്ഷപരാണി. തമേതം, ഈ ഇതുവരെ പറഞ്ഞതായ, ഇതുവരെ നിരൂപണം ചെയ്തതായ അവിദ്യാഖ്യം, അവിദ്യ ആഖ്യായസി, അവിദ്യ എന്ന് പേരുള്ള, ആഖ്യ എന്ന് പറഞ്ഞ പേര്, പേരുനാമം, അവിദ്യ എന്ന് പേരുള്ളതായ ആത്മാത്മനോരിതരേതര അധ്യാസം, അധ്യാസത്തിന്റെ പര്യായമാണ് അവിദ്യ. അതിനെ തന്നെ അജ്ഞാനം എന്ന് പറയുന്നു, അതിനെ തന്നെ മായ എന്ന് പറയുന്നു. ഇതെന്താണ്? ആത്മാത്മനോ ഇതരേതര അധ്യാസം. ഇതുവരെ അത് ചർച്ച ചെയ്തതാണ് ആത്മാ അനാത്മാക്കളുടെ ഇതരേതര അധ്യാസം എന്ന് പറഞ്ഞാൽ താതാത്മ്യം. ആത്മാ അനാത്മാക്കളുടെ താതാത്മ്യം, ഇതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അത് ഇതുവരെ വിശദീകരിച്ചതാണ്. ഇതിനെ പുരസ്കൃത്യം മുൻനിർത്തി എന്ന് പറഞ്ഞാൽ ഇത് നിമിത്തമാക്കി, ഇതാണ് കാരണം. അധ്യാസം കാരണമായി പുരസ്കൃത്യ. സർവേ പ്രമാണ പ്രമേയ വ്യവഹാര ലൗകിക വൈദികാശ്ച പ്രവൃത്താഹ സർവേ പ്രമാണ പ്രമേയ വ്യവഹാരാഹ. പ്രമാണ വ്യവഹാരങ്ങളും പ്രമേയ വ്യവഹാരങ്ങളും. പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രമേയെ ഉണ്ടാക്കുന്നത് പ്രമാണം. പ്രമാ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അനുഭവം, യഥാർത്ഥ ജ്ഞാനം. അങ്ങനെ പ്രമാ എന്ന് പറയുന്നു, യഥാർത്ഥ അനുഭവം. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ പ്രമേയാകത്തില്ല. പ്രത്യക്ഷം എന്ന് പറയുന്നത് രണ്ടു തരത്തിലും വരാം, യഥാർത്ഥവും വരാം ഭ്രമവും ആകാം. മുത്തുച്ചിപ്പിയെ ചിപ്പിയായി കാണുമ്പോൾ അത് യഥാർത്ഥം, വെള്ളിയായി കാണുമ്പോൾ അത് ഭ്രമം, അപ്രമ, ഭ്രമം, ഭ്രാന്തി, ഇതെല്ലാം പര്യായങ്ങളാണ്. അത് പ്രത്യക്ഷമാണ് രണ്ടും. ശുക്തിയെ ശുക്തിയായി കാണുന്നതും പ്രത്യക്ഷം, അതിനെ രജതമായി കാണുന്നതും പ്രത്യക്ഷം, വെള്ളിയായി കാണുന്നതും പ്രത്യക്ഷം. അതുകൊണ്ട് ഒന്ന് പ്രത്യക്ഷമാകുന്നു, അതുകൊണ്ട് അത് പ്രമേയമായി കൊള്ളണമെന്നില്ല, യഥാർത്ഥം ഞാൻ ആവണമെന്നില്ല. പ്രത്യക്ഷം രണ്ടു തരത്തിലും വരുന്നു. ആ പ്രത്യക്ഷത്തിന്റെ ഒരു ഭേദമാണ് യഥാർത്ഥം, മറ്റൊന്ന് അയഥാർത്ഥം. ഇവിടെ പ്രമ എന്ന് പറയുന്ന യഥാർത്ഥ ജ്ഞാനം, അത് പ്രത്യക്ഷം തന്നെ ആയിരിക്കണമെന്നില്ല, അനുമാനത്തിലൂടെ അറിയുന്നതുമാകാം യഥാർത്ഥ ജ്ഞാനം. അനുമിതി, ഉപമിതി, ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ശാബ്ദജ്ഞാനം. ഒരാളൊരു വാക്യം പറയുന്നു, ആ വാക്യത്തിൽ നിന്ന് നമുക്ക് ബോധമുണ്ടാകുന്നു, അതിന് ശാബ്ദജ്ഞാനം എന്ന് പറയും. ശബ്ദം നിമിത്തമായി ഉണ്ടാകുന്നതുകൊണ്ട് അതിന് ശാബ്ദജ്ഞാനം എന്ന് പറയും. അപ്പോൾ അതും പ്രമേയാകാം. ഇതിലെല്ലാം ഭ്രമവും സംഭവിക്കാം. അപ്പോൾ പ്രമാ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്നത് ഒരു പ്രത്യക്ഷത്തെ മാത്രമല്ല പറയുന്നത്. പ്രത്യക്ഷ, അനുമിതി, ഉപമിതി, ശാബ്ദം, ഇതെല്ലാം ഭ്രമവും പ്രമയുമാകാം, പ്രമയും അപ്രമയുമാകാം. അതുപോലെ തന്നെ സ്മൃതി, സ്മൃതിയും ഓർമ്മ, അതും രണ്ടു തരത്തിലും വരാം. ഭ്രമാത്മകമായും വരാം, യഥാർത്ഥമായും വരാം. യഥാർത്ഥമായ അനുഭവത്തിൽ നിന്ന് സ്മൃതി ഉണ്ടായാൽ അത് യഥാർത്ഥ സ്മൃതിയായിരിക്കും. ഭ്രമാത്മകമായ അനുഭവത്തിൽ നിന്ന് സ്മൃതി ഉണ്ടായാൽ അത് ഭ്രമാത്മകമായിരിക്കും. ഈ അറിവുകളെല്ലാം രണ്ടു തരത്തിൽ വരാം. അതിൽ പ്രമ, യഥാർത്ഥത്തിലുള്ള അനുഭവത്തെ ഉണ്ടാക്കിത്തരുന്നതിന് പ്രമാണം എന്ന് പറയുന്നു. യഥാർത്ഥമായ അനുഭവത്തെ ഉണ്ടാക്കുന്നതിന് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. അത്യന്താപേക്ഷിതമെന്നുള്ളതിന് ആണ് പറയുന്നത് കരണം. ഇപ്പൊ പ്രമയ്ക്ക് യഥാർത്ഥ അനുഭവത്തിന് കരണം ആയിരിക്കുന്നതാണ് പ്രമാണം എന്ന് പറയും. കരണം എന്ന് വെച്ചാൽ ഉപകരണം. എഴുതുന്നതിന് പേന കരണമാണ്, ഉപകരണമാണ്. അതുപോലെ യഥാർത്ഥമായ അനുഭവത്തിന് കരണമായിരിക്കുന്നതിന് പ്രമാണം, പ്രമാകരണം, പ്രമാണം എന്ന് പറയും. ഇപ്പൊ സാമാന്യമായി പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് പുസ്തകത്തെ കാണുന്നു, ഉള്ളിൽ അറിവുണ്ടാകുന്നു ഇത് പുസ്തകമാണെന്ന്. ഇതൊരു പ്രമയാണ്, വ്യാവഹാരികമായ പ്രമ, ഈ വ്യവഹാര തരത്തിലുള്ള പ്രമ. ഈ പ്രമേയം ഉണ്ടാകുന്നതിന് പ്രമാണമായിരുന്ന എന്താണ്? കണ്ണ്. അപ്പൊ കണ്ണിനെ നമുക്ക് പ്രമാണം എന്ന് പറയാം. ഇത് പുസ്തകം എന്നുള്ള അറിവ് ഉണ്ടാകുന്നതിന് നമ്മെ സഹായിച്ചത് കണ്ണാണ്, ചക്ഷുരേന്ദ്രിയം. അതുകൊണ്ട് ചക്ഷുരേന്ദ്രിയം ചാക്ഷുഷ പ്രത്യക്ഷം എന്ന് പറയും, അതായത് കണ്ണുകൊണ്ടുണ്ടാകുന്ന പ്രത്യക്ഷാനുഭവം. ആ ചാക്ഷുഷ പ്രത്യക്ഷം, ആ പ്രത്യക്ഷം എങ്ങനെയായിരിക്കണം? പ്രമേയമായിരിക്കണം. അപ്പൊ ചാക്ഷുഷ പ്രമയ്ക്ക് കരണമായിരിക്കുന്നു ചക്ഷു, അതായത് കണ്ണ്. സാമാന്യമായി പ്രമാണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കണ്ണുകൊണ്ട് കണ്ട് ഉണ്ടാകുന്ന അറിവിന് കണ്ണിനെ പറയാം. അതുപോലെ ചെവി കൊണ്ട് കേട്ടുണ്ടാകുന്ന അറിവിന് പ്രമാണമായിരിക്കുന്നു ചെവി. സ്പർശിച്ചറിയുന്ന അറിവ് പ്രമേയമാണെങ്കിൽ അതിന് പ്രമാണമാണ് തൊക്ക്. രസന കൊണ്ടറിയുന്ന അറിവ് അതിന് പ്രമാണമായിരിക്കുന്നു രസനേന്ദ്രിയം. അപ്പൊ പ്രമാണം വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കണ്ണിന്റെ പ്രവൃത്തികളെല്ലാം എടുക്കാം. ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ കണ്ണടയ്ക്കുക, തുറക്കുക. ചക്ഷുരേന്ദ്രിയം പ്രവർത്തിക്കുന്നതിന് ഈ ബാഹ്യമായ ഗോളകം, കഴിഞ്ഞ ദിവസം ഞാൻ പേര് പറഞ്ഞു, ഇതിന് ഗോളകം എന്നാണ് പറയുന്നത്, ഇന്ദ്രിയം സ്ഥിതി ചെയ്യുന്ന സ്ഥാനം. അപ്പോൾ ഇത് കണ്ണടയ്ക്കുക, തുറക്കുക, ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ പ്രമാണം വ്യവഹാരം എന്ന് വെച്ചാൽ പ്രമാണ പ്രവൃത്തി എന്നർത്ഥം. ആയിട്ട് ഈ കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിനൊക്കെ എടുക്കാം പ്രമാണ പ്രവൃത്തി എന്ന് പറയുന്നത്. ഈ പ്രവൃത്തി നടക്കണമെങ്കിൽ അഭ്യാസം സംഭവിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് വേദാന്തത്തിൽ പറയുമ്പോൾ പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? ഈ കണ്ണ് മാത്രമല്ല, നമ്മുടെ അന്ധക്കരണ വൃത്തി, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് അന്ധക്കരണ പരിണാമം. അതിനാണ് അന്ധക്കരണത്തിന്റെ വൃത്തി എന്ന് പറയുന്നത്. ഒരു പുസ്തകത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ടാകണമെങ്കിൽ ഈ അന്ധക്കരണം പുസ്തകത്തെ വ്യാപിക്കണം എന്ന് പറഞ്ഞു. പുസ്തകത്തെ വ്യാപിക്കുമ്പോഴേ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകത്തുള്ളൂ. ഈ അന്ധകരണം പുസ്തകത്തെ വ്യാപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതിനെ അറിയുന്ന ഒരാളുണ്ട്, ഇത് പുസ്തകമാണ് എന്നറിയുന്ന ഒരാൾ. അയാളെ ആശ്രയിച്ചിട്ടാണ് ഈ അറിവ് സംഭവിക്കുന്നത്. അപ്പോൾ പുസ്തകത്തെ അറിയുന്ന ആളിനെ ഇവിടെ പ്രമാതാവ് എന്ന് പറയുന്നു. പ്രമ ആരെയാണോ ആശ്രയിച്ചിരിക്കുന്ന അയാള് പ്രമാതാവ് എന്ന് പറയും. പ്രമാശ്രയത്വം എന്നാണ് പ്രമാതാവിന്റെ ലക്ഷണം പറയുന്നത്. ആരെയാണോ ഈ പ്രമ, അതായത് യഥാർത്ഥമായ അനുഭവം ആശ്രയിച്ചിരിക്കുന്നത്, അത് പ്രമാതാവ് എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ആരാണോ ഇത് പുസ്തകമാണ് എന്ന് ശരിയായി അറിയുന്നത്, അയാൾ പ്രമാതാവ്. അപ്പോൾ പ്രമാതാവിന് ഉണ്ടാകുന്ന അറിവ് അതിനെ പ്രമ എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. എന്താണ്? പ്രമാതാവ് ഉള്ളിലാണ്, ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നു, വിഷയം പുറമെയാണ്. അപ്പൊ ഈ പ്രമാതാവിനെയും ഈ വിഷയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി ഇതിനിടയ്ക്കുണ്ട്. അതെന്താണ് പ്രമാതാവിനെയും വിഷയത്തെയും ബന്ധിപ്പിക്കുന്നത്? അതാണ് പ്രമാണം. പ്രമാതാവിനെയും വിഷയത്തെയും ബന്ധിപ്പിക്കുന്നത്, പ്രമാതാവിനെയും വിഷയത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. അതായത് ഒരു നൂലുകൊണ്ട് ബന്ധിപ്പിക്കുന്നത് പോലെ പരസ്പരം ബന്ധിപ്പിക്കുന്നു പുസ്തകത്തെയും പ്രമാതാവിനെയും. അങ്ങനെ ബന്ധിപ്പിക്കുന്ന പ്രമാണം എന്താണ്? അത് കണ്ണല്ല. കണ്ണ് നമുക്ക് കാണാൻ നമ്മുടെ മുഖത്തിരിക്കുകയാണ്, കണ്ണ് അതിന് ബന്ധിപ്പിക്കാൻ ഒക്കത്തില്ല, അതിന് ദൂരെ നിന്നുകൊണ്ട് കാണാനേ പറ്റുന്നുള്ളൂ. ഇപ്പൊ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നത് എന്താണ്? അത് അന്ധക്കരണമാണ്. അന്ധക്കരണം എന്ന് പറയുന്നത് പ്രമാതാവിലും വ്യാപിച്ചിരിക്കുന്നു, പ്രമേയത്തിലും വ്യാപിച്ചിരിക്കുന്നു. പ്രമേയം എന്ന് പറഞ്ഞാൽ പ്രമയ്ക്ക് വിഷയം, പ്രമയ്ക്ക് വിഷയമായിരിക്കുന്നതിന് പ്രമേയം എന്ന് പറയുന്നു, പ്രമാവിഷയം. അതായത് ഏതിനെയാണോ നമ്മൾ യഥാർത്ഥമായി അറിയുന്നത് അതാണ് പ്രമേയം. പുസ്തകത്തെ അറിയുമ്പോൾ പുസ്തകം പ്രമേയം, പുസ്തകത്തെ അറിയുന്നവൻ പ്രമാതാവ്. ഇതെല്ലാം സാങ്കേതിക പദങ്ങളാണ്. ഇപ്പോൾ പുസ്തകത്തെ അറിയുന്ന പ്രമാതാവും പുസ്തകം എന്ന് പറയുന്ന ഈ പ്രമേയവും രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് നിൽക്കുന്നുണ്ട്, അത് അന്ധക്കരണമാണ്. അന്ധക്കരണം പ്രമാതാവിനും വ്യാപിച്ചിരിക്കുന്നു, പ്രമേയത്തിനും വ്യാപിക്കുന്നു. അപ്പോൾ പ്രമാതാവിനും പ്രമേയത്തിനും മധ്യത്തിൽ നിൽക്കുന്ന അന്ധക്കരണം, അതിനെ പ്രമാണം എന്ന് പറയും. ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന അന്ധക്കരണം, അതും വേദാന്തത്തിന്റെ ഒരു പരിഭാഷയാണ്. എന്നുവെച്ചാൽ വേദാന്തത്തിന്റെ ഒരു നിർവചനമാണ്. എങ്ങനെയുള്ള അന്ധകരണം? അന്ധകരണത്തിന്റെ സവിശേഷതയാണ് അത് ചിന്മയമായി ഇരിക്കത്തുള്ളൂ, ചിത്തിനോടുകൂടിയേ ഇരിക്കത്തുള്ളൂ ജഡമാണെങ്കിലും. അപ്പോൾ ചിത് ആഭാസത്തോടുകൂടിയെന്ന് പറയും വേദാന്തത്തിന്റെ ഭാഷയിൽ, അദ്വൈതത്തിന്റെ ഭാഷയിൽ. ചിതാഭാസത്തോടുകൂടിയ അന്ധകരണം, അതാണ് പ്രമാണം എന്നും പറയാം. അപ്പോൾ പ്രമാണം എന്ന് പറയുന്നതിന് നമുക്ക് ചക്ഷുരേന്ദ്രിയം, ശ്രവണേന്ദ്രിയം, ഇത്തരം ഇന്ദ്രിയങ്ങളെ നമുക്ക് പറയാം പ്രമാണങ്ങളെന്ന് പറയാം. ഇന്ദ്രിയം എന്ന് പറയുന്നത് തന്നെ സ്ഥൂലമായ ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബാഹ്യമായി കാണുന്ന അതിനെ പ്രമാണം എന്ന് പറയാം. കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഈ ബാഹ്യമായി കാണുന്ന ഗോളകങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ആ ഇന്ദ്രിയ ശക്തി, സൂക്ഷ്മമായിരിക്കുന്ന ഇന്ദ്രിയ ശക്തി, പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഇന്ദ്രിയ ശക്തി, അതിനെ പ്രമാണം എന്ന് പറയാം. ഇനി കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചാൽ പ്രമാതാവിൽ നിന്നും പ്രമേയത്തിലേക്ക് വ്യാപിക്കുന്ന അന്ധകരണ വൃത്തി, അതിനെയും പ്രമാണം എന്ന് പറയാം. ഇതെല്ലാം പ്രമാണം എന്ന് പറയാം. അപ്പോൾ പ്രമാണം വ്യവഹാരം എന്ന് പറയുമ്പോൾ പ്രമാണപ്രവൃത്തി, പ്രമാണപ്രവൃത്തി എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാം പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കണമെങ്കിൽ, അതായത് നമ്മുടെ കണ്ണ് അടയ്ക്കുക തുറക്കുക എന്ന് തുടങ്ങി നമ്മുടെ അന്ധകരണം ഉള്ളിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുക, വ്യാപിക്കുക, ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതിന് അധ്യാസം കാരണമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതാണ് സർവേ പ്രമാണ പ്രമേയ വ്യവഹാര. അതുപോലെ തന്നെ പ്രമേയത്തെ സംബന്ധിച്ചുള്ള പ്രവൃത്തികളും എല്ലാം. പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? പുസ്തകം. പ്രമേയ വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ്? ഈ പുസ്തകത്തെ നമ്മൾ ഉപയോഗിക്കുന്നു, അതാണ് പ്രമേയ വ്യവഹാരം. ഈ പുസ്തകത്തെ എടുക്കുന്നു, പുസ്തകത്തെ പഠിക്കുന്നു. അപ്പോൾ ഒരു വസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പ്രമേയ വ്യവഹാരമായി. പ്രമേയം എന്ന് പറഞ്ഞാൽ പ്രമേയ്ക്ക് വിഷയമായിരിക്കുന്നത്. വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും പ്രവൃത്തി. വ്യവഹാരം എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വാക്ക്, ചിന്ത, പ്രവൃത്തി, ഇതിനെ മൂന്നിനെയാണ് വ്യവഹാരം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ പ്രധാനമായി പറയുന്നത് വ്യവഹാരം എന്ന് പറയുന്നതുകൊണ്ട് പ്രധാനമായിട്ടും പ്രവൃത്തിയാണ്. അപ്പോൾ പ്രമാണ വ്യവഹാരം എന്ന് പറയുന്നത് കണ്ണടയ്ക്കുക തുറക്കുക തുടങ്ങിയുള്ളതല്ല, അവിടം തുടങ്ങി ഈ നമ്മുടെ ഉള്ളിൽ നിന്നും അന്ധകരണം വിഷയത്തിൽ വ്യാപിക്കുന്നതുവരെയുള്ള കാര്യങ്ങളെല്ലാം പ്രമാണ വ്യവഹാരവും. പ്രമേയ വ്യവഹാരം എന്ന് പറയുമ്പോൾ പ്രമേയ്ക്ക് വിഷയമായിരിക്കുന്ന ആ വസ്തുവിനെ നമ്മൾ എടുക്കുക, അതിനെ ഉപയോഗിക്കുക, അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളല്ല. എല്ലാ പ്രമാണ പ്രമേയ വ്യവഹാരങ്ങളും അതിനെ രണ്ടായി തിരിക്കുന്നു, ലൗകിക വൈദികാസ്റ്റ്. ലൗകികവും വൈദികവുമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള പ്രമാണ പ്രമേയ വ്യവഹാരങ്ങളുണ്ട്. അല്ലെങ്കിൽ ചുരുക്കത്തിൽ വ്യവഹാരം രണ്ട് തരത്തിലുണ്ട്, ലൗകികവും വൈദികവും എന്ന് പറഞ്ഞാൽ പ്രവൃത്തി രണ്ടു വിധം. പ്രവൃത്തിക്ക് പറയുന്ന മറ്റൊരു പേരാണ് കർമ്മം. കർമ്മം രണ്ടു വിധം, വൈദികവും ലൗകികവും. വൈദികം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം യാഗാദികൾ, സ്വർഗകാമോ യജേത എന്നെല്ലാം വിധിക്കുന്നുണ്ട്. വിധിക്കുന്ന കർമ്മങ്ങളാണ് വൈദികമായ വ്യവഹാരങ്ങൾ. സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ യാഗം ചെയ്യൂ എന്ന് വേദം വിധിക്കുന്നു. അത് കേട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു? സ്വർഗകാമിയായവൻ യാഗം ചെയ്യുന്നു. അത് വൈദികമായ പ്രവൃത്തികളാണ്. അത് വൈദികമായ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങി സന്ധ്യാവന്ദനം വരെയുള്ള കാര്യങ്ങളെല്ലാം വൈദിക പ്രവൃത്തികളാണ്. ലൗകികമായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു, നടക്കുന്നു, ഓടുന്നു, ഭക്ഷണം കഴിക്കുന്നു, ശൗചാദി കാര്യങ്ങൾ സാധാരണ രീതിയിൽ നിർവഹിക്കുന്നു, കണ്ണടയ്ക്കുന്നു, തുറക്കുന്നു, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു തുടങ്ങി ഇതെല്ലാം എന്താണ്? ലൗകിക പ്രവൃത്തികൾ. നമ്മൾ പരസ്പരം സംസാരിക്കുന്നു, പഴക്കുകൂടുന്നു, അടിക്കുന്നു, എല്ലാം ഈ പ്രവൃത്തികളെല്ലാം എന്താണ്? ലൗകികമായ പ്രവൃത്തികൾ. അപ്പം പ്രവൃത്തി രണ്ടു വിധം, ലൗകികവും വൈദികവും. അപ്പം ശാസ്ത്രം നിർദ്ദേശിച്ചിട്ട് ചെയ്യുന്നതെല്ലാം വേദം വിധിച്ചിട്ട്, വേദം അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാന രൂപത്തിലുള്ള സ്മൃതികൾ, വേദത്തിൽ അവ്യക്തമായിരിക്കുന്ന ഭാഗങ്ങളെ സ്മൃതികളിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പം വൈദികം, വേദത്തിലുള്ളതിന് വൈദികം എന്ന് പറയും, സ്മൃതികളിൽ വിധിച്ചിട്ടുള്ളതിന് സ്മാർത്ഥം എന്ന് പറയും. അപ്പം വൈദികവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ, അതിനെ രണ്ടിനും കൂടെ ചേർത്താണ് വൈദികം എന്ന് പറയുന്നത്. അപ്പോൾ വൈദികമായിട്ടുള്ള കർമ്മങ്ങളും ലൗകികമായിട്ട് ചെയ്യുന്ന പാമരന്മാരായ മനുഷ്യരിൽ, അതായത് വേദവിജ്ഞാനമില്ലാത്തവർ, വേദത്തിൽ എന്ത് വിധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വയ്യാത്തവർ, അങ്ങനെയുള്ളവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ലൗകികമാണ്, അതിന് വൈദികമായൊന്നും കാണത്തില്ല. അവർക്ക് വേദത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നറിയത്തില്ല, വേദത്തെക്കുറിച്ചുള്ള അറിവില്ല, അതുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത് ലൗകികമായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലോകത്തിൽ വലിയ ആൾക്കാരെന്ന് കരുതുന്നവരെല്ലാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ലൗകികമാണ്, വൈദികമാണ്. കാരണം വേദത്തിൽ നിർദ്ദേശിച്ച രീതി എന്താണെന്ന് അറിയാതെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അത് വൈദികമാകത്തില്ല. ലൗകികമായ കർമ്മങ്ങളാണ്. ഒരു രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ കൂടി വേദം നിർദ്ദേശിച്ച രീതിയിൽ വേദത്തിൽ നിന്ന് മനസ്സിലാക്കിയല്ല ചെയ്യുന്നത് എന്ന് വരുമ്പോൾ അത് ലൗകിക കർമ്മമാണ്. അപ്പോൾ ഇത്തരം ലൗകികവും വൈദികവുമായിട്ടുള്ള സർവകർമ്മങ്ങളും എന്താണ് അധ്യാസം കാരണമായിട്ടാണ് സംഭവിക്കുന്നത്, പ്രവൃത്താഹ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതാണ് പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ. പ്രമാണവും തെയും പ്രമേയത്തെയും സംബന്ധിച്ചുള്ള എല്ലാ വ്യവഹാരങ്ങളും അത് ലൗകികമായാലും ശരി വൈദികമായാലും ശരി ഇതെല്ലാം എന്താണ് അധ്യാസത്തെ അവിദ്യയെ മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവിദ്യ കാരണമായിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതെന്നാണ്. അത് പ്രവർത്തിക്കുന്നു, ഇത് മനുഷ്യന്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നു ജീവന്മാരുടെ. അതുമാത്രമല്ല സർവാണിച്ച ശാസ്ത്രാണി വിധി പ്രതിഷേധ മോക്ഷപരാണി. ശാസ്ത്രം രണ്ടു തരത്തിൽ, ഒന്ന് വിധി പ്രതിഷേധപരം, മറ്റൊന്ന് മോക്ഷപരം. രണ്ടു തരത്തിൽ ശാസ്ത്രത്തെ നിഷേധിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അതിൽ മോക്ഷപരമായ ശാസ്ത്രം എന്ന് പറയുന്നത് അധ്യാത്മശാസ്ത്രം. അധ്യാത്മശാസ്ത്രമാണ് മോക്ഷപരമായ ശാസ്ത്രം എന്ന് പറയുന്നത്. വിധി പ്രതിഷേധപരം എന്ന് പറയുന്നത് കർമ്മകാണ്ഡം, ആണ് വിധി പ്രതിഷേധപരമായ ശാസ്ത്രം. അതുകൊണ്ട് തന്നെ വേദത്തെയും പ്രധാനമായി രണ്ടായി തിരിക്കുന്നു, പൂർവകാന്ഡം ഉത്തരകാന്ഡം. പൂർവകാന്ഡം എന്ന് പറയുന്നത് വിധി പ്രതിഷേധപരമായ ശാസ്ത്രം. അവിടെ വിധി എന്താണ്? സ്വർഗകാമോ യജേത. വിധിക്കുകയാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി, സ്വർഗത്തിനും മറ്റും വേണ്ടി, സ്വർഗപ്രാപ്തിക്ക് വേണ്ടി. അത് വിധിശാസ്ത്രം. ഇതുപോലെയുള്ള വാക്യങ്ങൾ വരുന്ന ഭാഗത്ത് വിധിശാസ്ത്രം, വിധികാന്ഡം, കർമ്മകാന്ഡം, പൂർവകാന്ഡം എന്നെല്ലാം പറയുന്നു. അതിനകത്ത് തന്നെ വരുന്നതാണ് നിഷേധകാന്ഡം. സുരാം ന പിബേ എന്ന് വെച്ചാൽ മദ്യം കുടിക്കരുത്. ഇതൊരു വേദവാക്യമാണ്, മദ്യം കുടിക്കരുത്. ഇതൊരു നിഷേധകാന്ഡം, പാപത്തെ ഉണ്ടാക്കും, പാപഫലം ഉണ്ടാക്കും. ഇത് നിഷേധകാന്ഡം. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് എന്താണ്? വിധി പ്രതിഷേധകാന്ഡം. നിഷേധമാണ് പ്രതിഷേധം. അപ്പൊ വിധി പ്രതിഷേധകാന്ഡം എന്ന് പറയുന്നത് വേദത്തിന്റെ കർമ്മകാന്ഡം. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗമാണ് ധർമ്മമീമാംസ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്, ജൈമിനീയ ധർമ്മമീമാംസ. അങ്ങനെ കർമ്മകാന്ഡത്തെ കുറിച്ചുള്ള വിചാരമാണ് അവിടെയുള്ളത്. അക്കാര്യത്തെ നമ്മൾ ബ്രഹ്മമീമാംസ ചെയ്യുന്നത് പോലെ തന്നെ അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജൈമിനി മഹർഷി കർമ്മകാന്ഡത്തെ ഉണ്ടാക്കിയത്. പൂർവമീമാംസ എന്ന് അതിനെ പറയുന്നുണ്ട്. അപ്പോൾ അത് വിധി പ്രതിഷേധ ശാസ്ത്രമാണ്. മോക്ഷശാസ്ത്രം എന്ന് പറയുമ്പോൾ പറഞ്ഞു അധ്യാത്മശാസ്ത്രം. അതിൽ പ്രധാനമായും ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, മോക്ഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പൂർവകാന്ഡത്തിനും ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ അതിനുള്ള പ്രാധാന്യം, അവിടെ കർമ്മത്തിനാണ് പ്രാധാന്യം. കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കുന്നു, കർമ്മം എന്ന് വെച്ചാൽ വൈദിക കർമ്മങ്ങൾ. മോക്ഷശാസ്ത്രം എന്ന് പറയുമ്പോൾ ഉപനിഷത്ത്. ഉപനിഷത്തിന്റെ പര്യായ ശബ്ദമാണ് വേദാന്തം. അപ്പോൾ ആ വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത്ത് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മോക്ഷശാസ്ത്രം. അതിന്റെ വ്യാഖ്യാന രൂപത്തിൽ വരുന്ന സ്മൃതികളും ഇതിഹാസ പുരാണാദികളും മറ്റാത്മീയ ഗ്രന്ഥങ്ങളെല്ലാം മോക്ഷപരമായ ശാസ്ത്രങ്ങളാണ്. ഈ ശാസ്ത്രങ്ങളെല്ലാം സർവാണിജ ശാസ്ത്രാണി എന്ന് പറയുന്നു. ഈ പറയുന്ന ശാസ്ത്രങ്ങളെല്ലാം അത് കർമ്മകാന്ഡമായാലും ശരി ജ്ഞാനകാന്ഡമായാലും ശരി. വിധി പ്രതിഷേധ ശാസ്ത്രത്തെ കർമ്മകാന്ഡം എന്ന് പറയുന്നു, ഉപനിഷത്തിനെ ജ്ഞാനകാന്ഡം എന്ന് പറയുന്നു. ഇതേതായാലും ശരി ഇതെല്ലാം എന്താണ് അധ്യാസം കാരണമായിട്ടാണ് നടക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. സർവശാസ്ത്രങ്ങളും അധ്യാസ അധിഷ്ഠിതമാണ്, അധ്യാസം കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു.
2: ഓം നമഃ ശിവായ. You are listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
3: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya. ശ്രീ
4: ദ്വിതീയബ്രഹ്മേഹത്തിഞ്ചന അഗ്ര ആസീദമാവൃതമാസേ അശ്വനായമർത്യോ തന്നനോ അപുരുത ആത്മന്വേഷ്യാമിതി സോ അർച്ചൻ അചരത് തസ്യ അർച്ചത ആപോ അജായന്ത അർച്ചതേ വൈമേകം അഭൂതിരി തദേവ അർക്കസ്യ അർക്കത്വം കംഭവാ അസ്മൈ ഭവതി യഏവം ഏതദ് അർക്കസ്യ അർക്കത്വം മേദ ആശയത്തിൽ പറഞ്ഞു മൃത്തിനേതം കാര്യമാവൃതമാസീതാണ്ടാവസ്ഥാമൃതാഹാവൃതാസ്വരിതന്മനോ അപുരുത അടുത്ത് പറയുന്നു മനസ്സിനെ സൃഷ്ടിച്ചു തദ്ധി മനസ്സോ നിർദ്ദേശ ശത്രുവൃത മൃത്യർ ഭക്ഷ്യമാണ് കാര്യ സുസൃക്ഷ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഹിരണ്യഗർഭരൂപത്തിലാണ് സൃഷ്ടിയുടെ ആരംഭമാണ് അനഭിവ്യക്ത നാമരൂപം അധ്യക്ഷാദ്യ അയോഗ്യം പഞ്ചീകൃത പഞ്ചമഹാഭൂതാവസ്ഥാതിരിക്തം മായാരൂപം സാഭാസം അതാണ് അപ്പോഴത്തെ സ്വരൂപം സാഭാസം ചൈതന്യ പ്രതിബിംബം പോലെ അതാണ് ഹിരണ്യഗർഭാവസ്ഥ അത് പ്രജാപതി വിരാട് ഈ മാറ്റങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപഞ്ചീകൃതാനാം ഭൂതാനാം ഹിരണ്യഗർഭദേഹഭൂതാനാം പ്രാഗൈവലബ്ധാത്മകത്വ സൂക്ഷ്മഭൂതങ്ങൾ അത് ഉണ്ടായാലേ മനസ്സിനെ സൃഷ്ടിക്കാൻ പറ്റും അതും ഭക്ഷ്യമാണ് കാര്യസൃഷ്ടി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള എന്തിനും തത്കാര്യാലോചനക്ഷമം അതിനെല്ലാം കുറിച്ച് ആലോചിക്കാൻ ശേഷിയുള്ള മനഃശബ്ദവാച്യം സങ്കല്പാതിലക്ഷണം അന്ധക്കരണം അപുരിതകൃതവാൻ അങ്ങനെയുള്ള മനസ്സെന്ന് വെച്ചാൽ ഇവിടെ അന്ധക്കരണത്തിൽ സൃഷ്ടിക്ക് സർവ ഉപാദാനത്തെയും കുറിച്ചുള്ള അറിവ് വേണം സൃഷ്ടിസ്ഥിതി സംഹാരം ഇതിനെ കുറിച്ചുള്ള അറിവ് വേണം ഈ അറിവുള്ള എല്ലാം ഉള്ള മനസ്സിനെ സൃഷ്ടിച്ചു തന്നനോ അകരുത എന്ന് പറയുന്നു. അപ്പം അതിനു മുമ്പ് അറിവില്ല എന്നുള്ള അർത്ഥത്തിലല്ല, അതിനു മുമ്പ് ഉണ്ട് മനസ്സ്, പക്ഷെ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള അറിവിന് യോഗ്യമായ മനസ്സ് അത് പിന്നീട് സൃഷ്ടിച്ചു. കാരണം സൃഷ്ടിക്കണമെങ്കിൽ അതിനു മുമ്പ് മനസ്സിൽ ഇച്ഛ വരണം, ആഗ്രഹം വരണം, സൃഷ്ടിക്കണം. മനസ്സില്ലാതെ അത് വരത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ആ ഭൂതസൂക്ഷ്മ അതുണ്ട്, അത് മനോരൂപത്തിലുണ്ട്, പക്ഷെ അതുപോലെ അതുകൊണ്ട് സൃഷ്ടി നടക്കത്തില്ല. കാര്യം എങ്ങനെയോ അതിനനുസരിച്ചുള്ള കാരണം ഉപകരണം വേണം തൻ്റെ കയ്യിൽ. ഈ വിരാട് പ്രപഞ്ചം, ഈ വിരാട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനുള്ള മനസ്സ് അത് അതിനു പറ്റിയ മനസ്സ് തന്നെ വേണം. ഉദാഹരണം പറഞ്ഞാൽ ജീവനും മനസ്സുണ്ട്, പക്ഷെ ആ മനസ്സുകൊണ്ട് ജീവനെ ഈ വിരാട് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. അതിന് കാര്യക്ഷമമായ മനസ്സ് വേണം. അതാണ് ഹിരണ്യഗർഭനിൽ വരുന്ന മനസ്സ് എന്ന് പറയുന്നത്. ഹിരണ്യഗർഭനിലെല്ലാം ഉണ്ട്, പക്ഷെ അതവിടെ പ്രകടമാകുന്നു. അതാണ് ഹിരണ്യഗർഭനെ കുറിച്ച് പറയുന്നത്. അത് അണ്ടത്തെ പോലെയാണ്, അതിൽ നിന്നാണ് കോഴിക്കുഞ്ഞും മറ്റും ഉണ്ടായി വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് അത് ഇരിപ്പുണ്ട്, പക്ഷെ അതിന് പ്രകടമാകുന്നു. അപ്പോൾ സൃഷ്ടിക്ക് ക്ഷമതയുള്ള മനസ്സുണ്ടാകുന്നു. അല്ലെങ്കിൽ മനസ്സിനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനസ്സല്ലേ, മനസ്സില്ലാതെ എങ്ങനെ സൃഷ്ടിക്കും, അങ്ങനെയൊന്നും ചോദിക്കരുത്. മനസ്സ് പലതായതുകൊണ്ട് അതാണ് സങ്കല്പാതി ലക്ഷണം അന്ധക്കരണം അകൃതാകൃതമാണ്. അപ്പം സൃഷ്ടിക്കുമ്പോൾ ആ ഓരോ അവസ്ഥകളെ കുറിച്ച് പറയുകയാണ്. ഉപാസനയ്ക്ക് വേണ്ടി കേനാഭിപ്രായണ മനോഹരോ ഇത്തിച്ചത് ഉച്ചതി ആത്മന്യേയോ ആത്മൻവാൻ ശ്യാം ഭവേയം അഹമനേന മനസ്സ ആത്മന മനസ്സ മനസ്സിസ് താൻ മനോമയനായിത്തീരുന്നു. ഈ അന്ധക്കണ്ണ ധർമ്മങ്ങളെല്ലാം ഉള്ളവനായിത്തീരുന്നു. അന്ധക്കണ്ണ ധർമ്മങ്ങൾ സ്ഥൂലമായ അഹന്ത മനസ്സ് അതിൽ വരുന്ന അറിവ് ഇതെല്ലാം അന്ധക്കരണ ധർമ്മങ്ങളാണ്. ഇതെല്ലാം ഒത്തുചേരുമ്പോഴേ സൃഷ്ടി സംഭവിക്കത്തുള്ളൂ. അഹന്തയില്ലാതെ സൃഷ്ടി നടക്കുന്നു. സങ്കല്പങ്ങളില്ലാതെ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളില്ലാതെ സൃഷ്ടി നടക്കത്തുള്ളൂ. അതിന് പറ്റിയ മനസ്സിന് ഞാൻ മനസ്സി ആകട്ടെ, മനസ്സുള്ളവനാകട്ടെ, മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നെല്ലാം സങ്കല്പിച്ചു. അങ്ങനെ സങ്കല്പിക്കുന്നുള്ള മനസ്സ് നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയൊരു മനസ്സിനെ സൃഷ്ടിച്ചത്. അവ്യക്തതയിൽ നിന്ന് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ അവിടെ പൂർണ്ണമായ മനസ്സില്ല. പൂർണ്ണമായ മനസ്സ് ക്രമേണയാണ് വരുന്നത്. ആദ്യം ഒരു അവ്യക്തത, പിന്നെ മനസ്സ് അഹം രൂപത്തിൽ പ്രവർത്തിക്കുന്നു, ഇതം രൂപത്തിൽ പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞ് ക്രമേണ പ്രപഞ്ച ബോധം വ്യക്തമായി വരുന്നു. നമുക്കറിയാം, നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ്. പൂർണ്ണമായ ജാഗ്രതയിലേക്ക് വരുമ്പം ഈ സ്ഥൂലമായ എല്ലാ വിഷയങ്ങളെയും ഗ്രഹിക്കാൻ പറ്റിയ മനസ്സ് ജീവന് ആ ജീവന്റെ പരിമിതിക്കനുസരിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നതിനുള്ള മനസ്സുണ്ടാവും. അതാണ് ഇവിടെ ഹിരണ്യഗർഭനം മനസ്സുള്ളവനായിത്തീരണമെന്ന് ആഗ്രഹിച്ചു സൃഷ്ടിക്ക് വേണ്ടി. സപ്രജാപതിർ അഭിവ്യക്തേന മനസ്സാ സമനസ്തസൻ അർച്ചകൻ പൂജയൻ ആത്മാവനമേവ കൃതാർത്ഥോ അസ്മീതി അചര ചരണമകരോ. മനസ്സ് പ്രകടമായി വരുമ്പോൾ അവിടെ പ്രജാപതി രൂപമാണ്. ചിലപ്പോൾ ഹിരണ്യഗർഭൻ പ്രജാപതി എല്ലാം ഒന്നായിട്ട് പറയും, ചില ഭാഗങ്ങൾ രണ്ടായിട്ട് പറയും. നേരത്തെ പറഞ്ഞു കേവലമായ ചൈതന്യ ഉപാധിയോടുകൂടിയിരിക്കുന്ന ഹിരണ്യകർ ബുദ്ധി ഉപാധിയോടുകൂടിയിരിക്കും. അത് കഴിഞ്ഞ് സൃഷ്ടി ബാക്കി സൃഷ്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രജാപതി മനസ്സ് പ്രകടമായി. സമനസ്കസൻ അർച്ചയൻ പൂജയൻ ആത്മാനമേവ തന്നെ തന്നെ അർച്ചിച്ചുകൊണ്ട് പൂജയൻ അർച്ചയൻ അപ്പൊ താൻ തന്നെ അർച്ചിക്കുന്ന എങ്ങനെ ഇവിടെ പറയും സ്വസാമർഥ്യാലോചനമേ അർച്ചന. സ്വസാമർഥ്യത്തെ കുറിച്ചുള്ള ബോധം തന്നെ ഒരാൾക്ക് തന്റെ കഴിവിനെ കുറിച്ചോ അറിവിനെ കുറിച്ചൊക്കെ ബോധ്യം വരുമ്പോൾ തന്നെ കുറിച്ചൊരു മതിപ്പോകുന്നുല്ലോ. അതുപോലെ സ്വയം തന്നെ തന്നെ അർച്ചിച്ചുകൊണ്ട് തന്റെ വൈഭവങ്ങളെല്ലാം ഗ്രഹിച്ചുകൊണ്ട് പ്രജാപതി രൂപത്തിൽ തനിക്ക് ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിക്കാൻ കഴിയും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് കേവലമായ ആ തത്വം എങ്ങനെയെല്ലാം മാറിവരുന്നു, പരിണമിച്ചു വരുന്നു ഹിരണ്യഗർഭനായി പ്രജാപതിയായി അതിലൂടെ ബാഹ്യസൃഷ്ടിയായി. തസ്യ പ്രജാപതേഹേ അർച്ചത പൂർജേത പൂരസാത്മിക പൂജാംഗഭൂത അജായന്തോത്പന്ന. അങ്ങനെ സൃഷ്ടി ആഗ്രഹിച്ചപ്പോൾ ജനമുണ്ടായി. അച്ഛത പൂജയും താപോ രസാത്മിക രസരൂപത്തിലുള്ള ദ്രവരൂപത്തിലുള്ള പൂജാംഗഭൂത അജായന്ത ഉത്പന്ന ജനമാണ് ഉണ്ടായെന്നാണ്. അതങ്ങനെ ആദ്യ സൃഷ്ടിയിൽ ജനമാണ് ഉണ്ടായത്. അത് പറയുന്നു തത്രാകാശ പ്രഭൃതീനാം ത്രയാണം തത്യാനന്തരം ഇതി ഉത്പന്നം. അതിനുമുമ്പ് ആകാശം വായു അഗ്നി ഇത്രയും ഉണ്ടായതിനു ശേഷം ജനമുണ്ടായിരുന്നു. ശ്രുത്യന്തര സാമർഥ്യ വികല്പ അസംഭവ സൃഷ്ടിക്രമ. സൃഷ്ടിയെ സംബന്ധിച്ച് വികല്പ സംഭവിക്കത്തില്ല. അതായത് ഒരു പക്ഷത്തിൽ ജലത്തിൽ നിന്ന് തുടങ്ങുന്നു, വേറൊരു പക്ഷത്തിൽ ആകാശത്തിൽ നിന്ന് തുടങ്ങുന്നു. അങ്ങനെ രണ്ടു തരത്തിലാകാം, അങ്ങനെയില്ല. ഒരു സൃഷ്ടി ആകാശത്തിൽ നിന്ന് തുടങ്ങി, വേറെ സൃഷ്ടി ജലത്തിൽ നിന്ന് തുടങ്ങി, അങ്ങനെയില്ല. അത് മാത്രമല്ല, മറ്റ് ശ്രുതികൾ പൈത്തിരിയത്തിലും മറ്റും പറയും ആകാശ വായു വായു ഒരു അഗ്നി അഗ്നി ലാഭ ആപഹ പൃഥിവി ഇങ്ങനെ ആകാശത്തിൽ നിന്ന് അവിടെ തുടങ്ങി ഇവിടെ ജലത്തിൽ നിന്ന് തുടങ്ങി ചെയ്തു കഴിഞ്ഞാൽ വിരുദ്ധമായ കാര്യമല്ലേ? ഒരിടത്ത് പറയുന്നത് സൃഷ്ടി ആകാശത്തിൽ നിന്നാണ്, ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വേറെടുത്ത് പറയുന്നു ജലത്തിൽ നിന്നാണ്. ഏതാ ശരി? രണ്ടു തരത്തിലും ആകാം. പറയുന്നു ശരി, ആകാശത്തിൽ നിന്ന് തുടങ്ങിയെന്ന് തന്നെ, ജലത്തിൽ നിന്ന് തുടങ്ങിയെന്നല്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ ആവർത്തിച്ച് പറയുന്നത് ഇവിടെ സൃഷ്ടിയിലൊന്നും താല്പര്യമില്ല, സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതല്ലല്ലോ ഇതിൻ്റെ താല്പര്യം, ഉപനിഷത്തിൻ്റെ താല്പര്യം പരമാത്മാവിനെ ബോധിപ്പിക്കുകയാണ്. വീണ്ടും ഒന്നിനെ സൃഷ്ടിയെക്കുറിച്ച് വിശദീകരിക്കുന്നു അതൊരു ഉപാസനയ്ക്ക് വേണ്ടി. പക്ഷെ ഉപാസനയുടെ ഇടയ്ക്കും തത്വചിന്ത വരും. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തന്നെ ഈ ഒന്നാം അധ്യായത്തിൽ മുഖ്യമായി ഉപാസനകളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അദ്വൈതത്തിലെ പ്രസിദ്ധമായ പല വാക്യങ്ങളും ഇതിനകത്താണ് വന്നിട്ടുള്ളത്. അതിനെയൊക്കെ വ്യാഖ്യാനിക്കും ഭാഷകാരൻ അദ്വൈതപരമായി തന്നെ വ്യാഖ്യാനിക്കുന്നു. ഉപാസന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു ഭാഗം ഇതിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കാൻ കഴിയത്തില്ല, ഇടകലർന്ന് കിടക്ക്. നർച്ചത പൂർവ പൂജാംകൃപതി വൈമേ മഹ്യം കം ഉദകം അഭൂ അവമന്യത. പ്രജാപതിക്ക് മനസ്സിലായി പൂജാംകൃപതി വൈമേ മഹ്യം, താൻ പൂജിക്കുകയാണ്. ഇവിടെ ആരെയാണ് പൂജിക്കുന്നത്? ആരാ പൂജിക്കുന്നത്? സ്വയം തന്നെ. ആ പൂജ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ആത്മാനമേവ കൃതാത്വസ്മി അച്ഛന. പൂജ എന്ന് പറയുന്നത് മനനമാണ്, തൻ്റെ സാമർഥ്യത്തെക്കുറിച്ചുള്ള ബോധം. അതാണ് തനിക്ക് തന്നെ അനുസൃഷ്ടിക്കാൻ കഴിയും. പറയുന്നു പ്രാണികർമ്മവശാത്, സൃഷ്ടി പ്രാണികർമ്മത്തിനനുസരിച്ചിട്ടാണ്. എങ്ങനെയാ പ്രജാപതി സൃഷ്ടിക്കുന്നത്? എന്താ നിമിത്ത സൃഷ്ടിയുടെ ആരംഭത്തിൽ? ആർക്കു വേണ്ടി സൃഷ്ടിക്കുന്നു? എന്തൊക്കെയാ സൃഷ്ടിക്കുന്നത്? എങ്ങനെയാ സൃഷ്ടിക്കുന്നത്? എല്ലാം പ്രാണികർമ്മവശാത്, പ്രാണികളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഓരോ ജീവനും യോഗ്യമായ ഭോഗ്യത്തെ സൃഷ്ടിക്കുന്നു, ശരീരം ഉൾപ്പെടെയുള്ള ഭോഗ്യങ്ങൾ അതിനനുസരിച്ച് സൃഷ്ടിക്കുന്നു. ഇതെല്ലാം ഒരു വസ്തുനിഷ്ഠമായ വിലയിരുത്തലെന്ന് എടുക്കരുത്. ഇങ്ങനെ സൃഷ്ടിച്ചു, ഇങ്ങനെ ഒരാൾ സൃഷ്ടിച്ചു, അങ്ങനെ എടുക്കണ്ട. ചില സാദൃശ്യങ്ങളൊക്കെ വരാം സൃഷ്ടിയെക്കുറിച്ച്. ആൾക്കാർ വൈദികമല്ലാതെ ഉള്ള പഠനങ്ങളൊക്കെ നടത്തി, ഗവേഷണങ്ങളൊക്കെ നടത്തി പറയുന്നതുമായിട്ട് ചില സാദൃശ്യങ്ങളിലൂടെ വരാം. പക്ഷെ എന്നാണ് ഇവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്? സൃഷ്ടി ഇന്ന തരത്തിലൊക്കെയാണ് ഉണ്ടായതെന്ന് നമ്മളെ വസ്തുനിഷ്ഠമായി പഠിപ്പിക്കാൻ വേണ്ടിയല്ല. കാരണം ഇവിടെ തന്നെ പറയുന്നുണ്ട് ജലം ആദ്യം ഉണ്ടായെടുത്തതാണ് പറയുന്നത്. പൂജാംഗോദേ വൈമീ മഹ്യം കമുദകം അഭൂത് നിത്യവും അപന്യത. ആദ്യം ജലമുണ്ടായി, അത് തന്നെ ശരിയാണ്, ആദ്യം ജലമാണുള്ളത് നമ്മൾ പറയും. ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ പറയും, അതൊക്കെ ഇവിടെയും പറയുന്നുണ്ട്. ആദ്യം ഇത് ദ്രവീഭൂതമായിരുന്നു, പിന്നെ അത് ഖനീഭൂതമായി, പിന്നീട് അതിൽ ജീവനുണ്ടായി, അതാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി, ഇങ്ങനെയൊക്കെ പറയുന്നു. അതുപോലെ ഇവിടെയും പറയുന്നുണ്ട് ആദ്യം ജലമായിരുന്നു, ചൂടുകൊണ്ട് അത് തപിച്ചു, അതിൻ്റെ മുകൾ ഭാഗത്ത് സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു നുര പോലെ പതപോലെ വന്നു ആ ജലത്തിൽ, അതാണ് ഭൂമിയായത്, കട്ടി പിടിച്ചത്. അതിനുതര ഭാഷകാരം പറയും തൈര് കടയുമ്പോൾ അതിൽ നിന്ന് വെണ്ണ പൊങ്ങി വരുന്ന പോലെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതൊരു വസ്തുസ്ഥിതി കഥനമെന്ന് പറയാൻ കഴിയും. ഇവിടെ പറയുന്നു ഭൂമിയെ സൃഷ്ടിച്ച് അതിനുശേഷം സൂര്യനെ സൃഷ്ടിച്ചു. നമ്മൾ പഠിക്കുന്ന എന്താണ്? സൂര്യൻ ആദ്യം ഉണ്ടായി, പിന്നീട് ഭൂമി ഉണ്ടായി. ഇവർക്ക് ഏതാ ശരിയെന്നുള്ള നമുക്ക് പറയാൻ കഴിയും. സയൻസ് പറയുന്നു ആദ്യം സൂര്യനുണ്ടായി, ഭൂമി ഉണ്ടായി, നാളെ മാറി പറഞ്ഞുവിടാന്നില്ല, അതല്ല ശരി. അതുകൊണ്ട് അതിനൊന്നും നോക്കിങ്ങനെ ഇവിടെ പറയുന്നതിനെ പൂർണ്ണമായും നിഷേധിക്കാൻ പറ്റില്ല. ശാസ്ത്രം സയൻസും മാറാത്ത ഒന്നല്ലല്ലോ, നാളെ മറിച്ച് പറഞ്ഞാലോ. ഇപ്പോൾ തൽക്കാലം അതുകൊണ്ട് ഇതിനെ ഒരു വസ്തുസ്ഥിതിപരമായിട്ടെടുക്കാതെ കേവലം ഉപാസന എന്നുള്ള നിലയ്ക്ക് എടുക്കുക. മനനം ധ്യാനം അതാണ് ഇവിടുത്തെ ഉപാസന. അതിൻ്റെ ഫലം പറയുന്നു ആ ഉപാസനയ്ക്കിടയ്ക്ക് തന്നെ തത്വജ്ഞാനം വരും. പക്ഷെ അത് ഉപാസനയുമായിട്ട് കൂടി കലർന്ന് കിടക്കുന്നുണ്ട്, അതിൻ്റെ മൂല്യം ശരിക്കും ബോധിക്കത്തില്ല. അതിനെ മനസ്സിലാക്കണമെങ്കിൽ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കണം, മാറ്റിയെടുക്കണം. ഇത്രയും വലിയൊരു തത്വത്തെ, ആത്മതത്വത്തെ ഇങ്ങനെയൊക്കെ വിശദീകരിക്കേണ്ടി വന്നിട്ടും ശ്രദ്ധിക്കുക എന്ന വീണ്ടും ഉപാസനയെ കുറിച്ചും പറയേണ്ടി വന്നു. ആത്മതത്വത്തെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോലെ എന്തിനു ഉപാസനയെ കുറിച്ച് പറയുന്നു? കാരണം ആത്മതത്വത്തിന്, ആത്മതത്വഗ്രഹണത്തിന് അധികാരികൾ വിരളമാണ്. ഉപാസന എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഉപാസനകളല്ല ഉദ്ദേശിക്കുന്നു. ഇന്ന് നമ്മുടെ എല്ലാ ഉപാസനകളും സ്മാർത്ഥമാണ്, വൈദികമായ ഉപാസനയില്ല. ഹൃദയത്തിൽ ദേവനെ ധ്യാനിക്കുന്നു, ദേവീസം ധ്യാനിക്കുന്നു, മൂർധാവൻ ദേവനെ ധ്യാനിക്കുന്നു, ശിരസിൽ ധ്യാനിക്കുന്നു, പലതരത്തിലുള്ള ധ്യാനങ്ങൾ, പൂജ, മന്ത്രം, തന്ത്രം, യന്ത്രം, അനുഷ്ഠാനം, ഇതെല്ലാം ഇന്നത്തെ ഉപാസനകൾ. അത് ഇതുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ശാസ്ത്രമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. ചില സമാനതകളുണ്ട്. കം ഉദകം, കമ്മിച്ച ഉദകം ജനമുണ്ടായി. സുഖം എന്നുള്ളവർക്കും പറയും കമ്മിൽ സുഖമുണ്ടായി, അതും പറയാം. ഉപാസന കൊണ്ട് സുഖമുണ്ടാകുന്നു. ഉപാസനയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ്. അർച്ചന, അപ്പോ അജായന്ത അർച്ചത്തെ വൈമേകം അഭൂതിഥി തദൈവ അർക്കസ്യാർത്ഥത്വം. അർച്ചന നേരത്തെ പറഞ്ഞിട്ട് അർച്ചിക്കുക എന്ന് വെച്ചാൽ പുഷ്പം അർച്ചിക്കുന്നാൽ ചിന്തനം, ആലോചനം, സൃഷ്ടിയെ സംബന്ധിച്ചാണ്. അത് തന്നെ ഹിരണ്യഗർഭന്റെ ഒരു ഉപാസനയാണ്. ജീവനെ സംബന്ധിച്ചിടത്തോളം ഇത് ഹിരണ്യഗർഭ ഉപാസനയായി മാറും. ഏകാഗ്രമായ ചിന്തനമാണ് ഉപാസന, മറ്റൊന്നിലേക്ക് മനസ്സ് പോകാതെ. ആർത്ഥത്തിൽ ഉപാസന എന്ന് പറയുന്നത് ശരിക്കും ധ്യാനമാണ്, വളരെ ഏകാഗ്രതയുള്ള. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ധ്യാനവും നിധ്യാസനവും വ്യത്യാസം. തത്വചിന്തയിലാണ് നിധ്യാസനത്തിന് സ്ഥാനം വരുന്നത്, ഉപാസനയിലാണ് ധ്യാനത്തിന് സ്ഥാനം വരുന്നത്. അർച്ചന സുഖഫീത് പൂജാകരണ ലബ്സംബന്ധ ചഗ്നി ഏകം ഉദകം സുഖം നാമസംബന്ധം തദ്ഗുണം നാം അർക്കയും. അതുകൊണ്ട് അഗ്നിക്ക് അർക്കനെന്ന് പേരും വന്നു. എന്തൊക്കെയാണ് ഹേതു? സുഖഹേതു പൂജാകരണ അപ്സംബന്ധ അപ്സംബന്ധം ഉള്ളത് കൊണ്ടും അഗ്നി ഗുണം നാം ആർക്കെ അഗ്നിയെ തന്നെ ഗുണമായി അർക്കനെന്ന് പറയുന്നു. യഥോക്തം അർക്കസ്യ അർക്കസ്സും അർക്കത്വം വീത. അങ്ങനെ ആരാണോ ഈ അർക്കനെ അർക്കനായിട്ടറിയുന്നത്? കമ്പൂതകം സുഖംബ നാമസാമാന്യ. കമ്മെന്ന് പറയുന്നതിനും ഉദകം ജലമൊന്നും സുഖമൊന്നും അർത്ഥമുണ്ട്. കാരണം അർക്കത്വം എന്ന് പറഞ്ഞു ഹവായത്തെ അവതാരണാർത്ഥം ഭൗത്യവേദി അസ്മേവം വിധ ഏവം വിധാർത്ഥം ഭവതി ഏവം വിധ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ അറിയുന്നവൻ എന്ന് പറഞ്ഞു. പ്രത്യേകം മനസ്സിലാക്കണം, അറിവ് തത്വചിന്തയിലെ ഭാവന, ധ്യാനം ഇതെല്ലാം ഉപാസനയും. തത്വചിന്തയിൽ പ്രത്യേകിച്ചൊരു ധ്യാനമെന്ന് പറയുന്ന ഒന്നില്ല. ധ്യാനമെന്ന് പറയാം, പക്ഷെ അത് ഉപാസനയിലെ ധ്യാനമല്ല. ജ്ഞാനം വസ്തു എങ്ങനെയോ അതുപോലെ, ധ്യാനം ഭാവന എങ്ങനെയോ അതുപോലെ. വ്യത്യാസം ഭാവനയോടെ നമുക്ക് ഏതിനെ എങ്ങനെയും ധ്യാനിക്കാം. ഇവിടെ അഗ്നിയെ അർഹനായി ധ്യാനിക്കുന്നു, കേവല ഭാവന. വസ്തുസ്ഥിതി കഥനമല്ല, അതിൻ്റെ വസ്തുനിഷ്ഠതയിൽ. അതാണ് പലപ്പോഴും ഞാൻ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യും പറയാറുള്ളത്. ഉപാസനയെ കുറിച്ച് പറയുന്നിടത്തുനിന്ന് അതിനെ സയൻസായിട്ട് എടുക്കരുത്, ശാസ്ത്രമായിട്ട്. ഇന്നത്തെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സമാധാനം കിട്ടാതെ വരും. അവൻ ചിന്തിച്ചു, മനസ്സിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. എന്താ എന്ത് പൊട്ടത്തരമായി പറയുന്നു? ചിന്തിച്ചിട്ട് മനസ്സിനെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ട് മനസ്സിനെ സൃഷ്ടിച്ചു. അപ്പോൾ മനസ്സില്ലേ? ചിന്തിച്ചപ്പോഴും ആഗ്രഹിച്ചപ്പോഴൊന്നും മനസ്സില്ലായിരുന്നു, പിന്നെങ്ങനെ മനസ്സിനെ സൃഷ്ടിച്ചത്? ഇവിടെ പറയുന്നു ആദ്യം ജലം, ഭൂമി, പിന്നെ സൂര്യനെ സൃഷ്ടിച്ചെന്നു, പിന്നെ കാലത്തെ സൃഷ്ടിച്ചെന്നു. ഇതിനൊക്കെ വസ്തുനിഷ്ഠമായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ്.

ഒന്നിനെ മറ്റൊന്നായി ധരിച്ച ഉപാസിക്കുന്നു. ധ്യാനത്തിന്റെ വിശേഷം എല്ലാ ധ്യാനവും അങ്ങനെയാണ്. മൂർധാവിൽ ധ്യാനിച്ചാലും ഹൃദയത്തിൽ ധ്യാനിച്ചാലും ദേവിയെ ധ്യാനിച്ചാലും ദേവനെ ധ്യാനിച്ചാലും എന്തിനു ആത്മാവിനെ പരബ്രഹ്മത്തെയൊക്കെ ധ്യാനിച്ചാലും ശരി, അതൊന്നും വസ്തുനിഷ്ഠമല്ല, കേവലം ഭാവന. വസ്തുനിഷ്ഠം എന്ന് അല്ലെന്ന് എന്തുകൊണ്ടാണ്? ഈ പുസ്തകത്തെ കണ്ടിട്ട് എനിക്ക് പുസ്തകം ആണെന്ന് അറിഞ്ഞാൽ മതി, ധ്യാനിക്കേണ്ട കാര്യമില്ല. ഈ പുസ്തകമാണിതെന്ന് അറിഞ്ഞതിനെ ധ്യാനിക്കും വേണ്ടല്ലോ, അറിഞ്ഞാൽ മാത്രമാണ്. അങ്ങനെ പറഞ്ഞ ഒരു വിഷയം നമ്മൾ അതിശയപ്പെട്ടു. എന്താണോ ബ്രഹ്മത്തെ അറിയുന്നതിന് ബ്രഹ്മത്തെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അസംബന്ധം പറയുന്നു എന്ന് തോന്നുന്നു. കാരണം ഒരു മാനസിക ക്രിയയിലൂടെ അറിയുന്ന ഒന്നാണ്, ഭാവനയിലൂടെ അറിയുന്ന ഒന്നാണ്. ഇവിടെയൊക്കെ അത് ആവശ്യമുണ്ട്. വേദജാനാദി അവിടെ പറയുന്നു. എന്താണോ ഉപാസ്തെ, ഉപാസിക്കുന്നു, ധ്യാനിക്കുന്നു. പ്രത്യക്ഷമായി കാണുന്നത് കല്ലാണെന്നറിയാം, ബോധ്യമാണ്, അത് വസ്തുനിഷ്ഠമായ ജ്ഞാനമാണ്. പക്ഷേ തനിക്ക് പോരാ, അതുപോലെ അതിനെക്കുറിച്ചുള്ള മറ്റൊരു ജ്ഞാനം ഉണ്ടാവണം. അത് ശിവനാണെന്നുള്ള ജ്ഞാനം ഉണ്ടാവണം. അപ്പോൾ ധ്യാനിക്കേണ്ടി വരും, ഇത് ശിവനാണ്. അപ്പോൾ വസ്തുനിഷ്ഠമായ ജ്ഞാനം എന്താണ്? കല്ലാണെന്നുള്ളത്. ശിവനെന്നുള്ള ജ്ഞാനവും ധ്യാനത്തിൻ്റെ ഫലമായുണ്ടായി, ഉപാസനയുടെ ഫലമായുണ്ടായി. ഇനി വസ്തുനിഷ്ഠമാണെങ്കിലോ ധ്യാനിക്കാൻ ഒക്കത്തില്ല, അറിയാനേ പറ്റും, ധ്യാനിക്കാൻ ഒക്കത്തില്ല. പുസ്തകത്തെ പുസ്തകമൊന്നും ധ്യാനിക്കാൻ പറ്റും പറ്റത്തില്ല. ഏതെങ്കിലും പ്രമാണത്തിലൂടെ അറിയണം. ഇവിടെ ചക്ഷുരേന്ദ്രിയമാണ് പ്രമാണം. ഈ പ്രമാണത്തിലൂടെ അറിയുന്നതാണ് ഇത് പുസ്തകമാണ്. പിന്നീട് ആരെങ്കിലും ഇവിടെ ധ്യാനിക്കാൻ തുടങ്ങിയാൽ പുസ്തകം എന്ന് പറഞ്ഞു നിഷ്പ്രയോജനം, അതിൻ്റെ ആവശ്യമില്ല, ഒന്നും നേടുന്നില്ല. അതുകൊണ്ടാണ് വേദ എന്നുള്ളതിന് ഉപാസ്തെ. ഇവിടെ എന്ത് ചെയ്തു? ആദ്യം അർത്ഥിച്ചു, ധ്യാനിച്ചു, അങ്ങനെ അവിടെ നിന്ന് കം ഉദകം അഭൂത്, ജലം ഉണ്ടായി. ജലം മാത്രമല്ല, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, ഇതെല്ലാം ഉണ്ടായി. തദൈവ തസ്മാത് ഹേതു അർക്കസ്യ അഗ്നിഹേ അശ്വമേധ പൃഥ്വി അർക്കത്വം അർക്കത്വ ഹേതു കൊണ്ട് അഗ്നി അർക്കനെന്ന് പറയുന്നു. അഗ്നിഹേ അർക്കനാമ നിർവചനം ഏത് അർച്ചന സുഖേതു പൂജാകരണ ദബ്സംബന്ധ അഗ്നേ തദ്ഗുണനാമാർ. അതിനങ്ങനെ ഒരു അഗ്നിക്ക് അർക്കനെന്നൊരു പേര് വന്നു. ഹേയമേധോക്തം അർക്കസ്യ അർക്കത്വം ഏത് ആരാണോ അതിനെ അങ്ങനെ ഉപാസിക്കുന്നത് അവിടെ പറയുന്നു. അവിടെയാണ് ഉപാസനയുടെ ആവശ്യം. അപ്പൊ മുമ്പ് നയിക്കുന്ന കുതിര പ്രജാപതിയാണോ? അല്ല, അശ്വമേധത്തിന് ഉപയോഗിക്കുന്ന കുതിര പ്രജാപതിയല്ല. പക്ഷെ ആ കുതിരയെ പ്രജാപതിയായി അല്ലെങ്കിൽ വിരാട്ടായി അല്ലെങ്കിൽ ഹിരണ്യഗർഭനായി ഭാവനയിൽ ധ്യാനിച്ചേ പറ്റും. അപ്പോ വിരാടിൽ ഹിരണ്യഗർഭനിൽ പ്രജാപതിയിലൊക്കെ കാണുന്ന പല ഇതിനെ ഇവിടെ ആരോപിക്കുന്നു. ഉപാസനാ സംബന്ധമെന്നല്ല പറയുന്നത്, തത്വജ്ഞാനും ഉപാസനയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയും. ജ്ഞാനവും ധ്യാനവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ്. ആ ധ്യാനം നിരുപയോഗമായ ഒരു കാര്യമെന്നല്ല പറയുന്നു. രണ്ടും തെറ്റിദ്ധരിക്കരുത്, കൂട്ടിക്കൊഴിക്കരുത്, അതാണിത്, ഇതാണ് അത്, അങ്ങനെ ധരിക്കരുത്. ഇതെല്ലാം അദ്വൈതമനുസരിച്ച് ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ചാണ് പറയുന്നത്. അർക്കസ്യ അർക്കത്വം ഏതാങ്ങനെ ഉപാസിക്കുന്നു, ആ ഉപാസനയുടെ ഫലത്തെയും ഇനി അടുത്ത് പറയും. ഉപാസനയ്ക്കൊക്കെ ഫലമുണ്ട്, കർമ്മത്തിന്റെ ഫലം പോലെ ഉപാസനയ്ക്കും ഫലമുണ്ട്, ഭൗതികമായ ഫലങ്ങളിലും ഉണ്ട്. തത്വജ്ഞാനത്തിന് ഭൗതിക ഫലമൊന്നുമില്ല, ഭൗതികമായ ഒരു ഫലമില്ല തത്വജ്ഞാനത്തിന്. ഇവിടെ ജ്ഞാനം തന്നെ ഫലം, ജ്ഞാനമല്ലാതെ വേറൊരു ഫലമില്ല. പിന്നീടത് വേറൊരു ഫലത്തെ ഉണ്ടാക്കുന്നില്ല. കർമ്മത്തിന്റെ സ്വഭാവമാണ്, ഉപാസനയുടെ സ്വഭാവമാണ് ഫലത്തെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉപാസന പ്രകടനത്തെല്ലാം ഫലത്തെ പറയുന്നത്. തത്വജ്ഞാനത്തിന് അതല്ല. ചോദിക്കുമ്പോൾ തത്വജ്ഞാനം കൊണ്ട് അജ്ഞാന നാശം സംഭവിക്കുന്നില്ലേ, തത്വജ്ഞാനം കൊണ്ട് മോക്ഷം ലഭിക്കുന്നില്ലേ, തത്വജ്ഞാനം കൊണ്ട് ദുഃഖങ്ങളില്ലാതാകുന്നില്ലേ? അപ്പൊ തത്വജ്ഞാനത്തിന് ഫലമില്ല എന്നതിന് പറയുന്നു. ഉപാസന അതുപോലെ ഭാഷകാരം പറയും അതിനെ ഫലമായി ഗണിക്കുന്നില്ല. ഫലമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്.

0: എന്താണ് തത്വജ്ഞാനത്തിന് എല്ലാം ആത്മസ്വരൂപം, പിന്നെങ്ങനെ വേറിട്ട് ഫലം വരുന്നത്? അഫലത്വ ആത്മസ്വരൂപം എന്ന് പറയുമ്പോൾ അവിടെ ഫലമുണ്ടോ? ദ്വൈതമുള്ളിടത്തല്ലേ ഫലമുള്ളൂ, കാര്യവും കാരണവുമുള്ളൂ. തത്വജ്ഞാനത്തിൽ അതില്ല, ഉപാസനയിലങ്ങനെ അവിടെ ഉപാസിക്കുന്നു ഫലത്തിന് വേണ്ടി. അപ്പോൾ അശ്വമേധത്തിൽ ഉപയോഗിക്കുന്ന കുതിരയെ കണ്ടിട്ട് പറയുന്നു ഇതിൻ്റെ കാലിൻ്റെതാണ്, കൈയിൻ്റെതാണ്, തലയിൻ്റെതാണ്, വാലിൻ്റെതാണ്, അതെല്ലാം കൂടി ചേർന്ന് ഇത് വിരാട്ടായി ധ്യാനിക്കുന്നു, മനസ്സിൽ ധ്യാനിക്കുന്നു. അതാണ് അടുത്ത് പറയുന്നത് കമ്പുതക സുഖം വാ കമ്മിന് ഉതകുന്ന സുഖമെന്ന് പറയാം. മഹാവാഹിത്യവതാരണത്തു ഭവത്യവേദി അസ്മേയം വിധ ഏം വിധർത്ഥം ഭവതി ഏവം വിധ, ഇങ്ങനെ ഉപാസിക്കുന്നവന് ഇന്ന ഫലമുണ്ടാകുന്നു, സുഖഫലമുണ്ടാകുന്നു. ഉപാസനയുടെ ഫലവും സുഖമാണ്, ആത്മബോധത്തിൻ്റെ ഫലവും സുഖമാണ്. അപ്പോൾ ഫലം രണ്ടും ഒന്നായില്ലേ? എന്താ വ്യത്യാസം? ഭക്ഷണം കഴിച്ചാലും സുഖമാണ്, പാട്ട് കേട്ടാലും സുഖമാണ്, സുഖതാരതമ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപാസനയ്ക്കും ഉണ്ട് ഫലം, സുഖം തന്നെ. ഏവം വിധ ഏവം വിധാർത്ഥം, ഇങ്ങനെ ഉപാസിക്കുന്നവൻ ഇന്ന ഫലം, സുഖഫലം ഉണ്ടാവും. പക്ഷെ അത് തത്വജ്ഞാന ഫലമെന്ന് നമ്മൾ പറയുന്ന ഫലമല്ലെങ്കിൽ നമ്മളങ്ങനെ പറയും ആ സുഖമല്ല. അതുകൊണ്ടാണ് അതിന് നിരുദ്ദേശീയ സുഖം, ആത്യന്തിക സുഖം എന്നെല്ലാം പറയുന്നത്. അത് സംഭവിക്കത്തില്ല, പ്രവൃത്തിക്ക് ഫലമുണ്ടായാലേ തീരും. അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രഹ്മത്തെ ധ്യാനിച്ച് നേടാൻ കഴിയത്തില്ല, ധ്യാനിച്ചറിയാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. ബ്രഹ്മസൂത്രം ചർച്ച ചെയ്ത് വസ്തുതന്ത്രം കർത്തൃതന്ത്രം, ബ്രഹ്മബോധം വസ്തുതന്ത്രമാണ്, കർത്തൃതന്ത്രമല്ല. അതൊരു മാനസിക ക്രിയയുടെ ഫലമല്ല, മാനസിക വ്യാപാരത്തിൻ്റെ ഫലമല്ല. അപ്പോൾ ശ്രവണാദികൾ മാനസിക വ്യാപാരമല്ലേ? ശ്രവണമനന നിധ്യാസനങ്ങൾ അതെല്ലാം മാനസിക വ്യാപാരമാണ്, ഉപാസന പോലെ തന്നെ. അതെല്ലാം മാനസിക സാധനങ്ങൾ തന്നെയാണ്, മാനസിക ക്രിയകൾ തന്നെയാണ്, മനസ്സിൻ്റെ വ്യാപാരം തന്നെയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ശ്രവണാദി മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചല്ല, തത്വജ്ഞാനത്തെക്കുറിച്ചും ഉപാസനയെക്കുറിച്ചും. ശ്രവണാദി മാനസിക വ്യാപാരങ്ങളല്ല തത്വജ്ഞാനം, ഇവിടെ പറയുന്നത് തത്വജ്ഞാനം. ശ്രവണാദിയും മാനസിക വ്യാപാരത്തിലൂടെ പ്രകാശിക്കുന്ന ഒന്നാണ് തത്വജ്ഞാനം. ആ തത്വജ്ഞാനത്തിൽ പറയുകയാണ്, അവിടെ ഉപാസനയുടെ ആവശ്യമില്ല. ശ്രവണാദികളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളെ ആശ്രയിക്കേണ്ടി വരും. വിശുദ്ധി പ്രമാണത്തെ ആശ്രയിക്കുന്നു, ശ്രവണേന്ദ്രിയം പ്രമാണത്തെ ആശ്രയിക്കുന്നു, ഗുരുവിനെ ആശ്രയിക്കുന്നു, ശാസ്ത്രത്തെ ഒരുപാട് കാര്യങ്ങൾ അപേക്ഷിക്കുന്നു. ഉപാസന അതുപോലെ തന്നെ, തത്വജ്ഞാനം അങ്ങനെയല്ല. അത് വസ്തു എങ്ങനെ അങ്ങനെ ഞാൻ അങ്ങനെ തത്വജ്ഞാനത്തിന് ഉപാസന എന്തുകൊണ്ട് സഹായിക്കുന്നില്ല? കാരണം ഉപാസന ഇവിടെ ശ്രുതിയിൽ നിർദ്ദേശിക്കുന്നതെല്ലാം ഭേദബുദ്ധി ആശ്രയിച്ചിട്ടാണ്. ഇവിടെ തന്നെ കുതിര, പിന്നെ ഒരു അശ്വമേധം, പിന്നെ അതിനുള്ള ഭാവനകൾ ഭേദബുദ്ധി ആശ്രയിക്കുന്നു. ഭേദബുദ്ധി ആശ്രയിച്ച് വരുന്ന ഉപാസനയിൽ നിന്ന് തത്വജ്ഞാനം ഉണ്ടാകത്തില്ല. അതിനെന്ത് ഫലമോ പറഞ്ഞിരിക്കുന്നു അതുണ്ടാവും, സുഖമാണ് പറഞ്ഞെങ്കിൽ അതുണ്ടാവും, മറ്റെന്തെങ്കിലും പറഞ്ഞു ഫലം പറഞ്ഞാൽ അതുണ്ടാവും. തത്വജ്ഞാനം ഭേദബുദ്ധിയെ നിരാകരിക്കുന്നതാണ്, അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ശ്രവണാദി സാധനകളും ഭേദബുദ്ധിയെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഉപാസനയെ തത്വജ്ഞാനത്തിൻ്റെ പട്ടികപ്പെടുത്താൻ കഴിയത്തില്ല. രണ്ടും രണ്ടാണ്. ഉപാസന എന്ന് പറയുന്നത് കേവലം മനസ്സിൻ്റെ അഭ്യാസമാണ്, മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു അഭ്യാസം. വാക്കുകൊണ്ട് അഭ്യസിക്കും പോലെ, ശരീരം കൊണ്ട് അഭ്യസിക്കും പോലെ, മൂന്ന് തരത്തിൽപ്പെട്ട കർമ്മത്തിലൊന്ന് മനോവ്യാപാരം, കായികം, വാചികം, മാനസികം. തത്വജ്ഞാനം അങ്ങനെയല്ല, പല കാരണങ്ങളുമുണ്ട്. കാരണം ഒന്ന് മുഖ്യമായ ഉദയം, അത് ഫലത്തെ ഉണ്ടാക്കുന്നില്ല. ഉപാസനയെപ്പോലെ അത് ഫലത്തെ ഉണ്ടാക്കുന്നില്ല. ഫലത്തെ ഉണ്ടാക്കാത്തതെങ്ങനെ കർമ്മമെന്ന് പറയാൻ പറ്റും? മറ്റൊന്ന് വസ്തു എങ്ങനെയോ ആ തരത്തിലതിനെ പ്രകാശിപ്പിക്കുന്നു. ഉപാസന എങ്ങനെയല്ല, കൃത്രിമമായിട്ട് ഒന്നിനും മറ്റൊന്നൊന്നും ധരിപ്പിക്കുന്നു മനസ്സിന്. ഈ തത്വജ്ഞാനം അതിൻ്റെ സ്വരൂപം എന്താണോ, ഈ പുസ്തകത്തെ പുസ്തകമായിട്ട് അറിയുന്നതാണ് തത്വജ്ഞാനം. എന്താ ഇതിൻ്റെ സ്വരൂപം, എന്താ ഈ തത്വജ്ഞാനത്തിൻ്റെ സ്വരൂപം? പുസ്തകത്തെ ഒരാൾ പുസ്തകമായിട്ട് അറിയുമ്പോൾ ആ അറിവിൽ പുസ്തകത്തെക്കുറിച്ചുള്ള അജ്ഞാനമില്ല. പിന്നെ പുസ്തകം അറിയുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ? ഇല്ല. പുസ്തകത്തെ കണ്ടിട്ട് മേശയാണെന്ന് വിവരിയുണ്ടോ? ഇല്ല. ഈ പുസ്തകത്തെ കണ്ടിട്ട് ഇത് പുസ്തകമാണോ അല്ലയോ എന്ന് സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ പുസ്തകത്തെ കുറിച്ചുള്ള ജ്ഞാനം പുസ്തകത്തെ കുറിച്ചുള്ള തത്വജ്ഞാനം എന്ന് പറയും. ഇനി ഇത് പുസ്തകമാണ് എന്ന് കണ്ണടച്ച് ഭാവന ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒന്നുമില്ല. വസ്തു എങ്ങനെയോ അങ്ങനെ ഇതുവരെയുള്ളു. അപ്പോൾ ആത്മജ്ഞാനം എന്ന് പറയുന്നത് നല്ല വ്യത്യാസമുണ്ട്. ആത്മജ്ഞാനത്തിൽ ഇവിടെ വരുന്ന വ്യത്യാസം എന്താണോ, ഇത് തത്വജ്ഞാനമാണ്, പുസ്തകത്തെ പുസ്തകമായിട്ട് അറിയുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഇവിടെ പുസ്തകം വേറെ, ജ്ഞാനം വേറെ. പുസ്തകജ്ഞാനത്തിന് വിഷയമായിരിക്കുന്നു, പുസ്തകത്തെ കുറിച്ചുള്ള ജ്ഞാനം വേറെ നിൽക്കും. ഉപാസനയിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറയുന്നു. തത്വജ്ഞാനം അങ്ങനെയല്ല. അവിടെ ആ തത്വം ജ്ഞാനം അങ്ങനെ രണ്ടില്ല. പുസ്തകം പുസ്തകത്തിൻ്റെ ജ്ഞാനം എന്നും ഇവിടെ രണ്ടായതുപോലെ ഇവിടെ രണ്ടില്ല. തത്വജ്ഞാനത്തിൽ തത്വവും ജ്ഞാനവും അഭേദമായിരിക്കും. മാത്രമല്ല, ശ്രവണാദി അഭ്യാസം കൊണ്ട് ആ ജ്ഞാനത്തിൻ്റെ തത്വജ്ഞാനം, പുസ്തകജ്ഞാനം എന്ന് പറയുമ്പോൾ പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനം, തത്വജ്ഞാനം എന്ന് പറയുന്നത് തത്വത്തെക്കുറിച്ച് തത്വരൂപത്തിലുള്ള ജ്ഞാനം, തത്വം തന്നെ ജ്ഞാനമായിരിക്കുന്നു. ഇവിടെ പുസ്തകം തന്നെ ജ്ഞാനമായിട്ടല്ലേ ഇരിക്കുന്നു, പുസ്തകം ജ്ഞാനത്തിന് വിഷയമായിരിക്കും. അപ്പോൾ ശ്രവണാദി സാധനങ്ങൾ കൊണ്ട് അതിലുള്ള അജ്ഞാനാദി ദോഷങ്ങളെ മാറ്റി മാറുന്നു. എല്ലാ സാധനങ്ങളും ഭാഷകാരൻ പറയുന്നു നിരാകരണാർത്ഥത്വ, നിരാകരിക്കുന്നു. ജ്ഞാനം അജ്ഞാനാദി ദോഷങ്ങൾ കൂടാതെ പ്രകാശിക്കുന്നു. ശരി, ഇവിടെ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം, പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇവിടെ അജ്ഞാനാദി ദോഷങ്ങളൊന്നും ഇല്ലാതെ പ്രകാശിക്കുന്നു. എന്നിട്ട് ഇത് പുസ്തകമാണെന്നറിയുന്നത് ഇത് തത്വജ്ഞാനം തന്നെ, പുസ്തകമാകുന്ന തത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനം. അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നിങ്ങളീ പറയുന്ന തത്വജ്ഞാനത്തിന്, ഇവിടെ പറയുന്ന തത്വജ്ഞാനം ഒന്നാണ്.
1: ഓം നമഃ ശിവായ. You are listening to shaivam.org radio, the 24/7 spiritual channel from shaivam.org.
2: Om Namah Shivaya.

ജന്മരകം സർപ്പോക്ഷുതേ പാചക്ഷുജന്മോധാശ്രോത്രോത്രം ജന്മ ത്രിവൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃതൃത

0: இதி சதுர்விம்சோத்யாயஹ.
1: ஓம் ஓம் நமசிவாய. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Vaya Makaraya Namah Shivaya. Endingane Brahmana Krita Vyakhyanathilum Akshara Vyakhyanam varunu. Yetat Brahma. Idu Hrudayam Brahma. Apaharati Asmai Upaharati Asmai Pujadi Vishayan பூஜா விஷயோபோகரஜன சட்சுராதி தேவன்மார் ரூபாதி விஷயங்களை ஹிருதயத்தின் சமர்ப்பிக்கும். இவ்விடെ எங்கனே நைருப்தத்தில் படிக்கணும்னு ചോദിച്ചാൽ நகாராய நமசிவாய மகாராய நமசிவாய. அப்ப ஒரு அக்ஷர வியாக்கியானம் வருது. ஏதத் பிரம்மா சர்வம் ஏதத் பிரம்மா இது ஹிருதய பிரம்மம். ஆ அபஹரதி அஸ்மை உபஹரதி அஸ்மை ஹிருதயம். അപഹരിക്കുകയും ഉപഹരിക്കുകയും ചെയ്യുന്നത് ഹൃദയം. ഹൃദ് അയം. ഏതൊന്നിനെ ഹരിക്കണമോ അതിനെ പാദത്തിൽ ഹരിക്കാനും ഏതൊന്നിനെ ഉപഹരിക്കണമോ അതിനെ ഉപഹരിക്കുവാനും കഴിയുന്നത് ഏതോ ഹൃദയം. നമ്മുടെ ബുദ്ധിക്ക് ഈ വ്യാപാരമാവുള്ളത് മെയിനായിട്ട്. മനുഷ്യന്റെ ബുദ്ധി വ്യാപാരം നോക്കിയാൽ കേൾക്കുന്നതിനെ ഒരേ സമയത്ത് രണ്ടുപേരോട് വർത്തമാനം പറയാം. പറഞ്ഞു കഴിഞ്ഞ ഉടനെ രണ്ടുപേരോടും പറഞ്ഞു കേട്ടത് എഴുതാൻ പറയാം. കേട്ട രണ്ടുപേർക്ക് പറഞ്ഞ വ്യക്തിയോട് ആഭിമുഖ്യമുള്ളപ്പോഴും അനാഭിമുഖ്യമുള്ളപ്പോഴും എഴുതാൻ പറയാം. അനാഭിമുഖ്യമുള്ളയാളിനോടും ആഭിമുഖ്യമുള്ളയാളിനോടും എഴുതാൻ പറയാം. ഇങ്ങനെ കാലം മാറ്റി ദേശം മാറ്റി ആഭിമുഖ്യത്തിന്റെയും അനാഭിമുഖ്യത്തിന്റെയും സമയങ്ങളിൽ എഴുതാൻ പറഞ്ഞാൽ അയാൾ പറഞ്ഞ സാധനം വേറെ ടേപ്പ് ചെയ്തും വെക്കുക. കേട്ടവർ ഒന്ന് തന്നെ പറയുമോ? ഒരു തവണ പറഞ്ഞത് തന്നെ കേട്ട ഒരാൾ പിന്നീട് ആവർത്തിക്കുമോ? ഇതുകൊണ്ട് നമ്മളെ ആരെങ്കിലും പ്രശംസിക്കുമ്പോഴും ആരെങ്കിലും നിന്ദിക്കുമ്പോഴും ഒക്കെ ഇത് ഓർക്കുന്നതും പ്രതികരിച്ച് മനസ്സിലാക്കാനത് പറഞ്ഞു മനസ്സിലായെന്നറിയില്ല. പ്രതികരിക്കലില് നമ്മുടെ നിത്യജീവിതത്തിൽ വേണമെങ്കിൽ പ്രതികരിക്കാം. ജനാർദ്ദനൻ ബാങ്കില് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒരുത്തം വന്നു, അയാളെ വിളിച്ച് മാനേജർ അടുക്ക കൊണ്ടുപോയി, ഒപ്പിടിച്ചു, എല്ലാം എടുത്തു കൊടുത്തു, ഭംഗിയായിട്ട് വിട്ടു. അടുത്തവൻ വന്നു, അടുത്തവനും അങ്ങനെ തന്നെ കൊടുത്തു വിട്ടു. ജനാർദ്ദന്റെ സ്വഭാവം ഇതായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരുത്തം പറഞ്ഞു, നല്ല മനുഷ്യനാണ്, ഇപ്പം ബാങ്കിലൊന്നും ഇത്തരം ആളുകളൊന്നുമില്ല. നമ്മൾ ചെന്നപ്പോഴേ പേപ്പറെല്ലാം എടുത്തു, നമ്മളെ കൊണ്ടുപോയി അവിടെ കൊണ്ടിരുത്തി, വർത്തമാനം പറഞ്ഞു, എല്ലാ പേപ്പറും റെഡിയാക്കി, വേണ്ടത്ര ശ്രദ്ധയോടുകൂടി എടുത്തു തന്നു വിട്ടു. പിടിപ്പത് ജോലിക്കിടയിലും എന്തെങ്കിലും ലാഭം കാണൂട. മറ്റൊന്റെ അഭിപ്രായം തുടങ്ങി രണ്ടാം അഭിപ്രായം. അപ്പൊ മൂന്നാമൻ കേട്ടെന്നവൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാൻ മേലായിട്ടാണ്, അയാൾ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ബാക്കിയുള്ളവർക്കെതിരായിട്ട്. അയാള് പണിയെടുക്കുന്നതിനെ പറ്റി അപ്പുറത്ത് വേറെ പണിയെടുക്കാത്ത ഒരുത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അയാൾ ഇപ്പോഴേ പണി തുടങ്ങിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടതെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ പണി തുടങ്ങിയാൽ ഞങ്ങളുടെ പണി കൂട്ടുന്നതാണ്, അത് നിങ്ങൾക്ക് അറിയാൻ മേലായിട്ടാണ്. ഈ മേടിച്ചു കൊണ്ടുപോയവൻ അവന് സഹായകമായത് ഈ ഗ്രൂപ്പാണെങ്കിലും ഇത് തന്നെയാണ്. എന്നാലും അവന് സഹായമായതിനേക്കാൾ കൂടുതൽ ഇയാളുടെ ദൂഷ്യമാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായോന്നറിയാം. അപ്പൊ എത്ര ചിന്തയെ. അപ്പം നിങ്ങളുടെ ചെയ്തിയല്ല വ്യാഖ്യാനിക്കപ്പെടുന്നത്, വ്യാഖ്യാനിക്കുന്നവന്റെ മനസ്സാണ് വ്യാഖ്യാനം. ഇങ്ങനെ പ്രതികരിച്ച് നമ്മൾ നമ്മളെ മനസ്സിലാക്കുമ്പോൾ, അവനെയല്ല നമ്മളെ മനസ്സിലാക്കും, ഇത് നമ്മളുടെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അദ്വൈത സമീക്ഷണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അപഹരതി അസ്മൈ ഉപഹരതി അസ്മൈ പൂജാതി വിഷയ. അപ്പൊ പൂജാ വിഷയ ഉപഭോഗരചന, അതിനാണ് അമ്പലത്തിൽ പോയി തൊഴുമ്പോഴും ഒക്കെ ചക്ഷുരാതി ഇന്ദ്രിയങ്ങളെ സമർപ്പിക്കാനാവുന്നത്. നമ്മൾ പോകുന്ന കൈ കൊണ്ടുപോയ പോകുമ്പോഴൊക്കെയാണ് അതിലൂടെ സമർപ്പിക്കുന്നത്. വിഷയങ്ങളെ സമർപ്പിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെയാണ് അവിടെ സമർപ്പിക്കുന്നത്. അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ പിന്നെ ഇന്ദ്രിയം എടുത്തുകൊണ്ട് പോരരുത്. പിന്നെ സമസ്ത ഇന്ദ്രിയ വിഷയങ്ങളും സമർപ്പിച്ചതിന്റെ പ്രതീകമായി സമർപ്പിക്കുന്നതുകൊണ്ട് ഇന്നു മുതൽ എന്റെ ഇന്ദ്രിയങ്ങള് വിഷയങ്ങളെ ഞാൻ അവിടെ സമർപ്പിച്ച് പരമമായ പൊരുളിനെ കണ്ട ഇന്ദ്രിയമാണെന്നും അതുകൊണ്ട് ഇനി ഈ ഇന്ദ്രിയം കൊണ്ട് വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കില്ലെന്നും തീരുമാനിക്കാനാ പോയി തുടങ്ങുന്നത്. അവനൊന്നു എഴുതാൽ മതി. മനസ്സിലായി. ശരിക്ക് തൊഴുമ്പോ ഒന്ന് തൊഴുതാ മതി. പിന്നെ അങ്ങനെ തൊഴുത് ശീലിച്ചതാണെങ്കിൽ, ഇങ്ങനെ കിട്ടിയവനാണെങ്കിൽ പിന്നെ അതിന്റെ ഇതിൽ അവിടെ പോകുമ്പോൾ തൊഴുതു മാത്രം. അതാണ് തൊഴുമ്പം വേണ്ടത്. ഹൃദയത്തിന് ആത്മാവിൽ സമർപ്പിക്കുന്നു. ഹൃദയം സമസ്ത വിഷയങ്ങളെയും ആത്മാവിൽ ഭരിതമാക്കുന്നു. ഹരതി അസ്മൈ എന്നത് ആത്മാവാകട്ടെ ദൃഷ്ടേവ തൃപ്തി, സാക്ഷിരൂപ ദൃഷ്ടിയാൽ തന്നെ തൃപ്തം. അതാ തൃപ്തി. നിങ്ങൾക്കൊരു കാര്യത്തില് സാക്ഷി എന്ന നിലയിൽ തൃപ്തി വരുന്നില്ലെങ്കിൽ അനുഭവിച്ചൊരിക്കലും തൃപ്തി വരില്ല. സാക്ഷി എന്ന നിലയിൽ തൃപ്തി വരുന്നുണ്ടെങ്കിൽ അനുഭവിച്ചാലും അനുഭവിച്ചില്ലെങ്കിലും തൃപ്തി വരും.
0: സാക്ഷി എന്ന നിലയിൽ തൃപ്തി വരിക,
2: ശബ്ദവർണ്ണത്തിന്റെ കേൾക്കുമ്പോഴേ ആര് കഴിച്ചു എന്ന് പറഞ്ഞാലും തൃപ്തി വരും. ആർക്ക് കിട്ടി എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തൃപ്തി വരും. രാമകൃഷ്ണനും ജനാർദ്ദനും കൂടി ഇടത്ത് നടന്നു പോകും. ജനാർദ്ദൻ ഒരു സാധനം കിട്ടിയെന്ന് പറയുമ്പോൾ രാമകൃഷ്ണ തൃപ്തി വരുന്നില്ലെങ്കിൽ രാമകൃഷ്ണ കിട്ടിയാലും തൃപ്തി വരില്ല. ജനാർദ്ദന് കിട്ടുമ്പോൾ രാമകൃഷ്ണ തൃപ്തി വരുമെങ്കിൽ രാമകൃഷ്ണ എക്കാലത്തും തൃപ്തി വരും. മനസ്സിലായി? വിഷയങ്ങളുടെ ഉപഭോഗം അത്രയേ ഉള്ളൂ. ലോകത്തിൽ എവിടെയെങ്കിലും പ്രയോജനപ്പെട്ടല്ലോ. ചില ആളുകള് ചില സാധനങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആരെങ്കിലും അടിച്ചോണ്ട് പോയി എന്ന് വല്ലതും വന്ന് പറഞ്ഞാൽ അട്ടെ അവൻ ഉപകാരമായല്ലോ. അതവൻ കളയാതിരുന്നാ മതി, നശിപ്പിച്ച് കളയാതിരുന്നാ മതി എന്ന് പറയുന്ന നല്ല ആളുകൾ ഇപ്പോഴും ധാരാളം ഉണ്ട്. കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. സാരമില്ല, അവിടെ ഇവിടെ വെറുതെ ഇരിക്കരുത്. അവൻ ഉപകാരമായല്ലോ, നന്നായി. അല്ലാതെ ഇവിടെ എവിടെയെങ്കിലും കൂട്ടിയിട്ടൊരു സാധനം നമ്മൾ ഉപയോഗിക്കാത്തത് അവൻ കൊണ്ടുപോയി ഉപയോഗിച്ചതിലുള്ള രോഷമോ അത് എന്റേതെന്നുള്ള ആ മുദ്രയിൽ നിന്ന് മാറിപ്പോയല്ലോ എന്നുള്ള ബഹളമൊന്നുമില്ല. അതാണ് ഈ പ്രക്രിയയുടെ ഗുണം. പ്രക്രിയാപരമായിട്ട് അങ്ങനെ പഠിച്ചാലേ ഇത് പഠിക്കാൻ പറ്റൂ. അപ്പൊ അവിടെ തവൈ ദേവ അശ്വന്തിനഭിബന്തി ഏതത് അമൃതം ദൃഷ്ടൈവ തൃപ്യതി, ദൃഷ്ടൈവ തൃപ്യതി. അതാണ് അപ്പൊ നിവേദ്യം നൽകുമ്പോൾ ദേവത ഈക്ഷണം കൊണ്ട് തൃപ്തിയാകുന്നു. അതിന്റെ പ്രതീക അതാണ്. ആധുനികൻ പൂജ ചെയ്യാൻ പോയാല് സമർപ്പിച്ചതൊന്നും ദൈവം കഴിച്ചില്ലല്ലോ എന്ന യുക്തിയാ ചോദിക്കുന്നത്. പ്രാണായ സ്വഹ, അപാനായ സ്വഹ, സമാനായ സ്വഹ, ധ്യാനായ സ്വഹ, ഉദാനായ സ്വഹ എന്ന് അഞ്ച് ആഹൂതികളെ ചെയ്യുന്ന സമയത്ത് എന്തിനായി ഗോഷ്ഠിയൊക്കെ കാണിക്കുന്നത്? ഇത് കഴിച്ചില്ലല്ലോ എന്നാണ് ആധുനികന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ഒരുത്തരേ ഉള്ളൂ. കടയിലെ അലമാരയിൽ, ചില്ലിട്ട അലമാരയിൽ ഉഴുന്നോടെ ഇരിക്കുമ്പോ, ഉഴുന്നോടെ അവിടെ ഇരിക്കുകയാണെങ്കിലും നിന്റെ വായിൽ വെള്ളറങ്ങുമെന്ന ചോദ്യം. ചോദ്യം മനസ്സിലായില്ല. ഉത്തരം, അപ്പൊ ഉഴുന്നോടെ കഴിക്കാതെ ഉഴുന്നോടെ ദഹിപ്പിക്കാനുള്ള എല്ലാ സാധനവും നിങ്ങളുടെ ഉദരത്തിലേക്ക് കടന്നു ചെല്ലുമെങ്കിൽ നിങ്ങൾ ഉഴുന്നോടെ ആഹരിക്കുക തന്നെയല്ലേ? അല്പം കൂടി കടന്ന് ഉഴുന്നോടെ സ്ഥൂലമായി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ശവങ്ങൾ ഉണ്ടാകുന്നതും ഉത്കടമായ പ്രിയമുണ്ടാകുന്നതും ഉഴുന്നുവടയുടെ കാഴ്ചയിലുള്ള ആഹാരമല്ലേ? മാഷെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള മാനസിക വേഴ്ചയോളം മാഷ് കല്യാണം കഴിച്ചിട്ട് ഒരു വേഴ്ചയില്ല. അവിടം വരെയല്ലേ പോകുമെന്ന് പറഞ്ഞു, അത്രേ പോവുള്ളൂ. മാക്സിമം പോകാന്ന് അവിടം വരെ ഉള്ളൂ. അത് പച്ചയായിട്ട് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? മാഷ് പേടിക്കണ്ട.
3: ഇപ്പൊ സങ്കല്പത്തിൽ ചെയ്യുന്നതാണ് പ്രാക്ടിക്കൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അപകടം,
2: കൂടുതൽ സൂക്ഷ്മം, വ്യാപനശേഷി കൂടുതൽ. ലോജിക്കല്ല, അനുഭവവും ലോജിക്കും ശ്രുതിയും. അതെ, ലോജിക്കും ശരി, ലോജിക്കും ശരി എന്നേ ഉള്ളൂ. ശ്രുതി, യുക്തി, അനുഭവം. ഇതറിയാൻ മേലാത്ത വല്ല മണ്ടനും വിളിച്ചു ചോദിച്ചാൽ ഉടനെ പിറ്റേ ദിവസം രാവിലെ പണി നിർത്തി പോകുന്നവർക്കാണ് മണ്ടത്തരമുള്ളത്. ശരിയാണോ? ആലോചിച്ചു നോക്ക്, നല്ലോണം ആലോചിച്ച് തീരുമാനിച്ചാൽ. നിങ്ങളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ മസ്തിഷ്കം പെട്ടെന്ന് നിങ്ങൾ ചെയ്ത പണിയെല്ലാം നിർത്തി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിലതേ അർത്ഥമുള്ളൂ. കാരണം നിങ്ങളിത് ശരിക്കും മനസ്സിലായിട്ടല്ല ചെയ്തതെന്നേ അർത്ഥമുള്ളൂ. അതിത് പഠിച്ചിട്ടേ ചെയ്യാവുള്ളൂ എന്നാണ് ആചാര്യന്മാർ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ചില ആളുകൾ ചെയ്താൽ മതി എന്ന് മലയാളത്തിൽ പറഞ്ഞത്. അത്രയും പറഞ്ഞാൽ നിർത്തുക നല്ലത്. ഈ പണി എല്ലാവർക്കും പറ്റിയാലാന്ന് ഞാൻ ഒരു സെമി കോളനിൽ നിർത്തിയാൽ മതി, ബാക്കി വീട്ടിൽ പോയിട്ട് ആലോചിച്ചാൽ മതി. അതുകൊണ്ട് ഇതിന്റെ ഈ പൂജയുടെ പൂജ ചെയ്യുന്നവരുടേതായ ഒരു വ്യാഖ്യാനമുണ്ട്, ബ്രാഹ്മണ വ്യാഖ്യാനം എന്നാണ് അതിന് പറയാൻ. അതിൽ വളരെ ശക്തമായി ദൃഷ്ടി കൊണ്ട് തന്നെ തൃപ്തിയാവുന്നു. ഞാൻ അവരുടെ തൃപ്തിക്ക് ശേഷമായി എടുത്തുകൊണ്ട് വരുന്നത്. സങ്കല്പം കൊണ്ട് തൃപ്തിയാവുമ്പോൾ പൂജ ചെയ്യുന്നവനും സങ്കല്പം കൊണ്ട് തൃപ്തിയാവും. ഈ വിശ്വം തന്നെ സങ്കല്പ പ്രഭവമാണ് വിശ്വം. ഇതിന്റെ പ്രമാണമാണ് തവൈ ദേവ അശ്വന്തിനഭിബന്തി ഏതത് അമൃതം ദൃഷ്ടൈവ തൃപ്യതി, തൃപ്യന്തി. നാം ദേവത ഈക്ഷണം കൊണ്ട് തൃപ്തിയാകും. അപ്പോൾ ആത്മാവ് സാക്ഷിരൂപത്താൽ പ്രകാശിച്ച് തൃപ്തി വരുത്തും. അപ്പൊ ഹൃദയത്തിന്റെ തൃപ്തി ആത്മാവിൽ ആരോപിച്ച് തൃപ്യന്തി എന്ന് പറയും. അപ്പൊ ഇവിടെയാണ് പൂജാരി പരമാത്മാവിൽ നിവേദിക്കുമ്പോൾ സ്വത്വ നിവൃത്തിയർത്ഥം ദ എന്ന് പ്രയോഗം. അതോടെ അവൻ നിവൃത്തനായി. ദദാത്യ അസ്മൈ ചേതിയന്തി അസ്മിന്നേതം വാ എന്ന പ്രയോഗം. ദദാത്യ അസ്മൈ ചേതിയന്തി അസ്മിന്നേതം വാ, അതിന്റെ അർത്ഥനിഷ്പത്തി. ഇന്ദ്രിയങ്ങൾ ബുദ്ധിയിൽ ലീനം, ബുദ്ധി ആത്മാവിൽ ലീനം, അങ്ങനെ ലീനമാകുന്നത് മനസ്സിലാക്കി ഇതാ എനിക്കിതിന്മേലുള്ള സ്വത്വം നിവർത്തിച്ച് നിനക്കായി തരുന്നു. സ്വസ്വത്വ നിവൃത്തി പരസ്വത്വാപാദന ദാനം. ദാ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ അതാണ്. ദാ എന്ന് വെച്ചാൽ അക്ഷരത്തിന്റെ ദാനത്തിലെ ദാ എന്ന് പറഞ്ഞാൽ തന്നെ സ്വത്വ നിവൃത്തി വരാതെ കൊടുത്താൽ കൊടുത്തവനും വാങ്ങുന്നവനും പാപമാണ്. മാഷിനെ മുണ്ടും വാങ്ങിച്ചു കൊടുത്തോണ്ട് ഒരാവശ്യത്തിന് പോകുമ്പോൾ മാഷ് തൂവലയായിട്ട് പുറകെ വരും, ഞാൻ ഇരിക്കുന്നിടത്തോ ഇരിക്കാൻ. മനസ്സിലായില്ല? കാരണം മാഷിന്റെ സ്വത്വം നിവർത്തിച്ചിട്ടില്ല. സ്വത്വം നിവർത്തിക്കാതെ തരുന്നൊന്നും വാങ്ങരുതെന്നാണ് ഉടമസ്ഥത. എന്റെ ഉടമസ്ഥത അതിന്മേലുള്ളത്. അത് നിവർത്തിക്കുമ്പോഴാണ് ഞാൻ ഉയരുന്നത്. ഞാൻ തുച്ഛാധിപതി എന്നുള്ളതിൽ നിന്ന് സർവാധിപതിയായിട്ട് വളരുകയാണ്. ഇപ്പൊ ഞാൻ ഇതിന്റെ അധിപതിയാണെന്ന് പറഞ്ഞാൽ, രാമകൃഷ്ണൻ ആ വീട്ടിന്റെ കാർന്നവരാണെന്ന് പറഞ്ഞാൽ അത്രയും സ്ഥലത്തേ ഉള്ളൂ രാമകൃഷ്ണന്റെ സ്വാതന്ത്ര്യവും വളർച്ചയൊക്കെ. രാമകൃഷ്ണൻ ആ വീട്ടിനകത്ത് ഒതുക്കി രാമകൃഷ്ണൻ കിഞ്ചിത് ജീവനായി, കിഞ്ചിത് ചെറുത്. ഇത് കേട്ടിട്ട് ആളെ പോലെ അതിന്റെ അല്ല എല്ലാത്തിനെയാണെന്ന് പറഞ്ഞാൽ അവൻ ആരോഗ്യമായിരിക്കില്ല. രാമകൃഷ്ണൻ കേട്ടിട്ട് ഉടനെ പുറത്തിയാടിയിട്ട് നാളെ മുതൽ വീടിന്റെ മാത്രമല്ല എല്ലാത്തിന്റെ അധിപതിയാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അങ്ങനെ കിട്ടുന്ന രാമകൃഷ്ണൻ മാഷ് ചിലപ്പോൾ എടുത്ത് ഒളിച്ചുകൂട്ടി പുറത്തു കളയും. അങ്ങനെ ആകണമെങ്കിൽ ആദ്യം എല്ലാത്തിലുമുള്ള എന്റെ ആധിപത്യം വിട്ടുകിട്ടണം. കേട്ട ചുമ വലിയ അപകടമുള്ള കേൾവി, ഞാൻ ഓർത്തില്ല. ആദ്യം രാമകൃഷ്ണൻ എന്നെ നോക്കി ചിരിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. രാമകൃഷ്ണൻ അയലോകത്തിന് പതുക്കെ മറ്റുള്ളടത്തേക്ക് ഇവിടെയൊക്കെ ഞാൻ അധിപനാണ് സ്വാമി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കിഞ്ചി ജീവനൊന്നും ആകണ്ട. എനിക്കൊരു പേടി തോന്നി. അങ്ങനെ ആ തല്ലുകൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ടീച്ചറാണെ പറയുകയും ചെയ്യും, പാവ രാമകൃഷ്ണൻ മര്യാദയ്ക്ക് നിന്നാണ് സ്വാമിയാരി കാരണമായി കിഞ്ചി ജീവൻ. അതിപ്പോഴാ ഓർത്തം. ഓർത്തില്ലായിരുന്നെങ്കില് രാമകൃഷ്ണന്റെ ആ എന്നെ നോക്കിയുള്ളൊരു ചിരി ഇപ്പൊ കൊള്ളാമല്ലോ സ്വാമി ഇതൊന്ന് ആളവന് പരീക്ഷിച്ച് കളയാ. അത് മാത്രമല്ല, അഭിമതരസവും രേവതി ലോചനാംഗവുമായ ഫലായുഷമെങ്ങാനും കടന്നുകൂടിയാൽ നമുക്ക് മനസ്സിലായാ മതി വിചാരിക്കാം. ബാക്കി ആർക്കും മനസ്സിലാകണ്ടെന്ന് വിചാരിച്ച. അപ്പൊ ആ കിഞ്ചിജ്ഞത്വം എന്നാണ് അതിനെ പറയാ.
3: ദാനം ഉപാധിരഹിതമായി,
2: ഉപാധിരഹിതം എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് സ്വത്വം നിവർത്തിക്കാം, എന്റെ എന്നത് നിവർത്തിക്കാം. അല്ലാത്ത നമ്മൾ കൊടുത്തൊന്നും ദാനമല്ല. ഈ അമ്പലത്തിനൊക്കെ കാണിക്കൊണ്ടോ കൊടുത്തില്ല, അവിടെ പേരില്ലേ? ആ പേരെഴുതിയിടത്തോളം കാലം ദാനമല്ല. ദാനാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് മേടിക്കും, ദാനമല്ലത്. കാരണം മറ്റവന്റെ പേര് പിന്നെ അതൊന്നും വിട്ടുപോയിട്ടില്ല. തട്ടമ്പുറത്ത് ഇത്യാദിയുടെ മകൻ ഗോപാലൻ നടക്കി വെച്ചതെന്ന് അതിൽ എഴുതിയിട്ടില്ലേ? ഗോപാലൻ ഇപ്പോഴും അതൊന്നും വിട്ടിട്ടില്ല. പിന്നെ അങ്ങനെ ദാനം ഉണ്ടാകും. പണ്ട് ദാനം ചെയ്യുമ്പോ ദാനത്തിനൊരു നിയമമുണ്ട്, കാരണം കയ്യിലുള്ളൊഴിക്കും, വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനെ അങ്ങനെയാ ദാനം ചെയ്യുന്നത്. ദാനം ചെയ്യുമ്പോ എന്റെ അല്ലാതായിട്ടാണ്. അതുകൊണ്ടൊരു പൂശാരിയും പറ്റിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുള്ളിയെ അമ്പലത്തിൽ ശാന്തിക്കാരനായിട്ട് വെച്ചു, ശാന്തിക്കാരനായിട്ട് വെച്ച് പുള്ളി എന്ത് ചോദിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നടവരമെല്ലാം കൂടെ എടുത്ത് ഭഗവാന്റെ കൈ കൊടുക്കും. ഭഗവാൻ ഇങ്ങനെ കൈവച്ചിട്ടുണ്ട്, ഇങ്ങനെ കൈവച്ചിട്ടുണ്ട്, കഴിക്കാത്തോട്ടുള്ളൂ. ഭഗവാന്റെ സൈഡിൽ പോയി ദാനം കൊടുക്കുന്നവന്റെ മന്ത്രം ചെല്ലും. ദാരിദ്ര്യം കൊണ്ടാണ്.

അവനായിരിക്കും കിട്ടുന്നതെന്ന് പറഞ്ഞ് ചേരി പോയി. ഇത്രയാണ് സംസ്കൃതത്തിൽ പുള്ളി ചൊല്ലിയത്. ഇയാളും ഈ കർമ്മം ചെയ്ത് ശീലിച്ചിട്ടുള്ളവനാണ്. ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ജ്യോതിഷമായിട്ട് പ്രത്യേകം പഠിക്കുക, നമ്പലത്തിന്റെ അകം കാണാത്തവനാണ് ദേവപ്രശ്നത്തിന് വന്നിരിക്കുക. മനസ്സിലായെന്നറിയില്ല, ദേവപ്രശ്നം പറയണമെന്നുണ്ടെങ്കിൽ തന്ത്രം അറിയണം, ആഗമം അറിയണം, എല്ലാം അറിയണം. അതറിയാതെ എങ്ങനെയാ പ്രശ്ന ജ്യോതിഷം നടത്തുന്നത്? ദേവപ്രശ്നം എങ്ങനെ പറയുക? ഇന്നത് വേണമെന്നില്ല. അതുകൊണ്ട് പല സൂത്രപ്പണിയിലും പറയുന്നത് മറ്റേകൾക്ക് അതല്ല, അതറിയാം, വിധി അറിയാവുന്നവനാണ്. അതുകൊണ്ട് ഇളാ ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെ വെച്ച് മനനം ചെയ്ത് നോക്കി. ഏതായാലും മനനം ചെയ്തതിന്റെ കൊണ്ടാണോ അല്ലയോ എന്നറിയില്ല, അയാൾ നോക്കിയപ്പം മോഷണമില്ല ഇങ്ങനെ പറയും പണ്ട്. കാരണം വെച്ചാല് ദാനമാണ് കൊടുത്തിരിക്കുന്നത്, ഭഗവാൻ ദാനം കൊടുത്തതാണ്. അപ്പൊ സ്വത്വം നിവർത്തി വരുത്തിയിട്ടുണ്ട്, സ്വത്വം നിവർത്തിക്ക് മന്ത്രമുണ്ട്. അപ്പൊ ആ സ്വത്വം നിവർത്തിച്ചിട്ട് വേണം കൊടുക്കാൻ, സ്വത്വം നിവർത്തിക്കാതെ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ അവിടെ ഇതാണ്. അപ്പം ആ രീതിയിൽ ദാ അങ്ങനെ ആണ് അതിന്റെ നിഷ്പത്തി. അപ്പൊ ഇന്ദ്രിയങ്ങൾ ബുദ്ധിയിൽ ലീനമാകുമ്പോൾ ഇന്ദ്രിയങ്ങളുടേതല്ല ഒന്നും എന്നറിഞ്ഞ് സമർപ്പിക്കുകയാണ് ബുദ്ധിക്ക്. ബുദ്ധി അല്ലെങ്കിൽ ഹൃദയം ആത്മാവിൽ ലീനമാവുകയാണ്. അപ്പൊ സത്യത്തിന്റെ സതീയ വിധി സത്യം എന്ന വ്യാഖ്യാനത്തിൽ നമ്മൾ ഇത് കാണുന്നത്. അസത്യം യ എന്നാലും സത്യം. അപ്പൊ ഇടയിൽ തീ അനൃതം. അപ്പൊ സയ ഇവ ആദി അന്ത സത്യം. ന തീയെ സമാപ്തമാക്കുന്നു, ആ നാ എന്ന പ്രയോഗം തീയെ സമാപ്തമാക്കുന്നു. ഇങ്ങനെ അക്ഷര വ്യാഖ്യാനം എടുക്കണം. അപ്പൊ ആത്മാവിന്റെ സ്വരൂപം മാറും. ആദാവന്തേജയന്നാസ്തി വർത്തമാനേവി തത്തഥ ആദാവന്തേജയത്തിഷ്ഠേ തത് സത്യമിതി കൃത്യതേ എന്നാണ്. മൃത്തികേത്യേവ സത്യം. ആദാവന്തേജയന്നാസ്തി ആദിയും അന്തവുമില്ല, നാസ്തിയാണില്ല. അങ്ങനെയാണെങ്കിൽ മധ്യത്തിലും. ഇപ്പം വർത്തമാനേവി തത്തഥ ആദി അന്തവും ഇല്ലാത്ത ഒന്ന് വർത്തമാനത്തിലുണ്ടെങ്കിൽ തന്നെ ഇല്ലാത്തതാണ്. പപ്പൻ മാഷ് എന്നത് 1960 ജനിച്ചതെങ്കിൽ അല്ലെങ്കിൽ 50 ജനിച്ചതെങ്കിൽ 50 മുതൽ ഇന്ന് വരെ കാണുന്ന പപ്പൻ മാഷ് 50 മുമ്പില്ല. 50 മുമ്പില്ലാത്ത പപ്പൻ 2050 ശേഷം ഇല്ലാതാകുന്ന പപ്പൻ 50 2050 ഇടയിൽ ഇല്ല. സിമ്പിൾ ലോജിക്കൽ, സിമ്പിൾ ലോജിക്കൽ. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവും ആദിയിലും അന്ത്യത്തിലും ഇല്ല. അങ്ങനെയാണെങ്കിൽ മധ്യകാലത്തും ഇല്ല. മണ്ണ് കുടമായി കുടം കാണുന്നു, കുടം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണ്, കുടം പൊട്ടിക്കഴിഞ്ഞ് മണ്ണാണെങ്കിൽ കുടവും മണ്ണല്ലാതെ. അതിന് പ്രതിഭാസം, അതിന് പേര് പ്രതിഭാസം. കാണുന്നു എന്നുള്ളത് കൊണ്ട് ഉള്ളതല്ല. പാതിയില്ല, അന്ത്യത്തിലില്ല, ഇടയ്ക്കുണ്ടാവില്ല. ഈ ഉപനിഷദനുസാരം നമശിവായുടെ നൈരുക്ത പ്രക്രിയ വെച്ച് നോക്കിയാൽ കനകനന്ദി, ഗിരികനന്ദി, സോമനന്ദി മൂന്നെണ്ണം എടുക്കണം. കനകനന്ദി ദീപ്യമാന പ്രകാശമാന കനക, കാമയമാന കനക, ഗച്ഛൻ കനക. അപ്പൊ കനകനന്ദിയിൽ വിൽപ്പത്യർത്ഥം ജ്ഞാനം അല്ലെങ്കിൽ പ്രകാശശക്തി. അപ്പോ നന്ദി എന്ന് പറഞ്ഞാൽ കനകനന്ദി പ്രകാശം. ഗിരികനന്ദി എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി. പ്രകാശമാന കനക, കാമയമാന കനക, ഗച്ഛൻ കനക. മൂന്നും എടുക്കാം ഒരേ കനകനന്ദിയിൽ തന്നെ. അപ്പൊ ജ്ഞാനം പ്രകാശശക്തി, ഗതീയ ശക്തി ക്രിയാശക്തി, ഇച്ഛാശക്തി കാമശക്തി, മൂന്ന് ശക്തി. അപ്പോ സത്യയുഗിയായ തലത്തിലേക്ക് ചുണ്ടുന്ന ഒരു പ്രയോഗമാണ് ഇവിടെ നന്ദികേശ്വര പ്രയോഗം. അതിന് പ്രക്രിയയിൽ പഠിക്കണം. കലി ശയാനോ ഭവതി. എന്താ കലി? നേരത്തെ പറഞ്ഞൊന്നുമല്ല കലികാലം. കലി ശയാനോ ഭവതി സംജിഹാനസ്തു ദാപര ഉത്തിഷ്ടം ത്രേതാഭവതി കൃതം ഭവതി വൈ ചരൈവേത്തി ചരൈവേത്തി. ഇങ്ങനെയാണ് അതിന്റെ ശ്ലോകം കിടക്കുന്നത്. അതായത് പുരുഷാർത്ഥഹീനനായി ഉറങ്ങുന്നത് കലിയുഗത്തിൽ. കൂടുതൽ ആളുകൾ ഇപ്പൊ അങ്ങനെ ആയതുകൊണ്ട് സമഷ്ടിയിൽ ഇത് കലിയുഗം. പുരുഷഹീനനായി പുരുഷാർത്ഥഹീനനായി ഒരുവൻ തമസിലാണ്ട് കിടന്നാൽ അവൻ കലിയുഗത്തിലാണ്. അപ്പൊ യുഗം പഠിക്കേണ്ടത്

0: ഒരു കാലഘട്ടത്തെ ആയിട്ടല്ല, ആ മാനസികാവസ്ഥയായിട്ടാണ്. അത്തരം ആളുകൾ സമഷ്ടിയിൽ കൂടുതലാണെങ്കിൽ ആ യുഗം കലിയുഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കലിയുഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റു യുഗത്തിലേക്ക് പോകാം, പ്രവേശിക്കാം. യുഗ ചിന്തനം മനസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയ യാതൊരുവൻ പുരുഷഹീനനായി ശയാനോഭവതി കലി ശയാനോഭവതി. അല്ലാതെ കലിയുഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടമൊന്നുമല്ല. ഇത് കലിയുഗത്തിലെ ഇത്ര ആണ്ട് തീയതി അങ്ങനൊന്നുമല്ല ഭാരതീയ സംഹിത. അപ്പൊ അങ്ങനെയുണ്ടെന്ന് തോന്നുന്നു അതിലേ. അതൊക്കെ വെച്ചിട്ട് അവസാനം നിങ്ങളെ ഭ്രമിപ്പിക്കുമ്പോ ഈ കലിയുഗ വർണ്ണനയില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ യുഗത്തിലെങ്കിൽ അതും കൂടെ കൂടി സമ്മതിക്കേണ്ടി വരും. അപ്പൊ പുരുഷഹീനനായി പുരുഷാർത്ഥഹീനനായി ഉറങ്ങുന്നവൻ കലിയുഗത്തിൽ, എഴുന്നേറ്റിരുന്ന് ചിന്തിക്കുന്നവൻ സംഹിജാനതയുള്ളവൻ ദ്വാപരത്തിൽ. അതിൽ നിന്ന് എഴുന്നേറ്റാൽ ദ്വാപരമായി സംഹിജാനസ്തു ദ്വാപര ഉത്തിഷ്ഠൻ ഊർത്വധിഷ്ഠൻ മുകളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയ ത്രേതായുഗത്തിൽ സംസാരത്തിൽ നിന്ന് അവന് വൈരാഗ്യം വരാൻ തുടങ്ങി. യാതൊരുവൻ ഈ സംസാരത്തിന്റെ മായാമഗ്നതയിൽ മുങ്ങിക്കുളിച്ച് പുരുഷാർത്ഥഹീനനായി ദൃശ്യമാണ് സത്യം എന്ന് തീരുമാനിച്ച് താൻ ഒരു കഴിവുമില്ലാത്തവനാണ്. പണ്ടത്തെക്കാൾ ഇന്ന് കൂടുതൽ അത്ര. അതുകൊണ്ട് നിങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞൊരു പത്തണ്ണയുടെ വിദ്യാഭ്യാസം കിട്ടിയാൽ പാസ്പോർട്ടും വിസയൊക്കെ അന്വേഷിക്കുന്നു. പോകാത്തവനും പോയവനും ഇവിടെ ജീവിക്കുന്നുണ്ട്. പോകാത്തവനും പോയവനും ഇവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നുമില്ല, ജീവിക്കാൻ ഒരു നിർത്തിയില്ല എന്ന് പറഞ്ഞാൽ പോകുന്നവൻ ഏതായാലും പോകുന്നത്. പോകാത്തവനും ചിന്തിക്കുന്നതാണ്ട് അത് തന്നെ ശരിയല്ലേ. പോയിട്ട് വളരെ മെച്ചമൊന്നും ഭൗതികമായും വളരെ മെച്ചമൊന്നും ഇല്ല, ഭൗതികമായും ഇല്ല. അവിടുന്ന് അയക്കുന്ന കാശൊക്കെ ഭാര്യയുടെ ആങ്ങളമാരും അച്ഛനും ഒക്കെ എടുത്ത് ചെത്ത് ശൈലി ജീവിച്ച് ഇവൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭാര്യ വല്ല ഓട്ടോ ഡ്രൈവറുടെ കൂടെയും പോയി, ഒരുമാതിരി ഒരു ജീവിതവും ഇല്ലാത്ത. അപ്പൊ ഈ ഒന്നിനും പറ്റാത്ത പുരുഷാർത്ഥഹീനനായി ദൃശ്യപ്രപഞ്ചത്തിന്റെ പിന്നാലെ അതുണ്ടായാൽ ഇതുണ്ടായാൽ എല്ലാമായി എന്ന ധാരണയിൽ പോകുന്നവൻ കലിയുഗത്തിൽ. ദൃശ്യത്തിന്റെ മത്സരത്തിലാണ് ഈ വഴക്കൊക്കെ. അവിടെ മതിൽ കെട്ടി നിങ്ങളെ കൊണ്ട് എന്ത് മനുഷ്യയെ കൊള്ളാം, ഉടനെ ബ്ലേഡിന് പണം എടുക്കാൻ പോയി മതിൽ കെട്ടാൻ, മതിൽ കെട്ടി ബ്ലേഡിൽ അടയ്ക്കാൻ പറ്റില്ല, ഭാര്യയും ഭർത്താവോട് തീർത്തു ജീവിതം. മറിച്ച് മതിൽ കെട്ടിയില്ലെങ്കിലും ഇതിനകത്ത് സ്വസ്ഥതയോടെ കഞ്ഞി കുടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നവൻ എഴുന്നേറ്റിരിക്കുന്നവനാണ്. നമ്മൾ കഞ്ഞി കുടിക്കുന്നില്ലേ, മതിലില്ലാത്തതുകൊണ്ട് ആർക്കും കയറി വരാവല്ലോടി. അതുകൊണ്ട് വല്ലവരുടെയും പോക്കറ്റിൽ നിന്ന് വല്ലതും വീണാൽ അത് നമുക്ക് എടുക്കാം എന്ന് പറയാനുള്ളൊരു ചമ്പൂറ്റം വേണം. ഉടനെ ലോൺ എടുക്കാൻ പോകേണ്ടി വരരുത്. അപ്പൊ അതുകൊണ്ട് ആ ഊർധ്വം തിഷ്ഠൻ
1: ഓം നമഃ ശിവായ. You're listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Brahma Sutram commentary in Malayalam, presented by കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
3: അധ്യാസത്തിന്റെ ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുന്നതാണ്. അടുത്ത് പറയാൻ പോകുന്നത് അധ്യാസത്തിലുള്ള സംഭാവനാ ഭാഷ്യം, അതായത് അധ്യാസം സംഭവിക്കാമോ എന്നുള്ളതിനെ കുറിച്ച് വീണ്ടും വരുന്ന ചർച്ചയാണ്. കഥം പുനഃ പ്രത്യേകാത്മനി അവിഷയേ അധ്യാസോ വിഷയ തദ്ധർമാണ സർവോ ഹി പുരോഗസ്ഥിരെ വിഷയേ വിഷയാന്തരം അധ്യസ്യതി യുഷ്മത് പ്രത്യയാപേതസ്യ പ്രത്യേകാത്മനോ അവിഷയത്വം പ്രവേശി ഉച്ചതെ നതാവത് അയം ഏകാന്തേന അവിഷയ അസ്മത് പ്രത്യ വിഷയത്വാത് അപരോക്ഷത്വാച്ച പ്രത്യേകാത്മ പ്രസിദ്ധേഹി നച അയം അസ്ഥി നിയമ പുരോവസ്ഥിത ഏവ വിഷയേ വിഷയാന്തരം അധ്യസ്യതവ്യം ഇതി അപ്രത്യക്ഷേപി ഹി ആകാശേ ബാലാഹ തല മലിനതാദി അധ്യസ്യന്തി ഏവം അവിരുദ്ധ പ്രത്യേകാത്മനി അഭി അനാത്മാധ്യാസ തം ഏതം ഏവം ലക്ഷണം അധ്യാസം പണ്ഡിത അവിദ്യേതി മന്യന്തേ തദ്വിവേകേന ച വസ്തുസ്വരൂപ അവധാരണം വിദ്യാം ആഹുഹു തത്ര ഏവം സതി യത്ര യദധ്യാസ തത്കൃതേന ദോഷേന ഗുണേന വാ അണുമാത്രേണാപി സന സമ്പദ്യതേ. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ചുരുക്കം, ആത്മാവ് അത്യന്തം അവിഷയമല്ല, അത് സാമാന്യമായ വിഷയമാണ്. വിശേഷരൂപത്തിൽ അത് വിഷയമാകുന്നില്ലെങ്കിലും സ്ഫുരണ രൂപത്തിൽ അത് വിഷയമാണ്. അതുകൊണ്ട് അധ്യാസം സംഭവിക്കാം. അത് അപരോക്ഷമാണ്. നിത്യ അപരോക്ഷമായിരിക്കുന്ന ഒരു വസ്തുവിന് ഒരിക്കലും പരോക്ഷമായിരിക്കാൻ കഴിയത്തില്ല. നിത്യ അപരോക്ഷമായിരിക്കുന്നത് ആത്മാവ് മാത്രമാണ്. അങ്ങനെയുള്ള ആത്മവസ്തുവിന് ഒരിക്കലും കാലദേശങ്ങൾ ഒരു കാലത്ത് ഒരു ദേശത്തും അതിന് പരോക്ഷമായിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രത്യേകാത്മപ്രസിദ്ധി, പ്രത്യേകാത്മാവിന്റെ സ്വരൂപഭൂതമായിരിക്കുന്ന പ്രത്യേകാത്മാവിന്റെ സ്വരൂപം തന്നെയായിരിക്കുന്ന ആ ജ്ഞാനം അത് അപരോക്ഷമാണ്. അതുകൊണ്ട് അധ്യാസം സംഭവിക്കാം. ഇനി പരോക്ഷമായാലും അധ്യാസം സംഭവിക്കാം. അതിന് ഉദാഹരണമാണ് ആകാശം. ആകാശത്തിൽ നീലിമ അധ്യസിക്കുന്നു, ആകാശത്തിൽ പ്രതലമുണ്ടെന്ന് അവിവേകികൾ പറയുന്നു, ആകാശത്തിൽ മാലിന്യമുണ്ടെന്ന് പറയുന്നു. അവിടെയെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്ന വസ്തുവിലും അധ്യാസം സംഭവിക്കുന്നുണ്ട്. ഈ അധ്യാസത്തെ തന്നെയാണ് പണ്ഡിതന്മാർ അവിദ്യ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ, അറിവുള്ളവർ, വിവേകികൾ എന്നർക്ക്. അപ്പോൾ അവിടെ ഈ അധ്യാസത്തെ വിവേചിച്ച് മനസ്സിലാക്കി അതിൽ നിന്നും ഭിന്നമായി വസ്തുസ്വരൂപത്തെ നിശ്ചയിക്കുന്നതാണ് വിദ്യ. വിദ്യ, ജ്ഞാനം, ആത്മ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം, അതാണ് വിദ്യ. അധ്യാസം ഈ ആത്മാവിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടുള്ള ഗുണദോഷങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് അസംഗമാണ്, നിർഗുണമാണ്. അതുകൊണ്ട് അധ്യാസകൃതമായ ഗുണദോഷങ്ങളൊന്നും തന്നെ ആത്മാവിന് ബാധിക്കുന്നില്ല. തം ഏതം അടുത്ത് അവിദ്യാഖ്യം ആത്മാത്മനോരിതരേതര അധ്യാസം പുരസ്കൃത്യ സർവേ. അവിടെയും മലയാളം ഇതിന് തെറ്റുണ്ട്. സർവേ പ്രമാണ പ്രമേയ വ്യവഹാര ലൗകിക വൈദികാശ്ച പ്രവൃത്താഹ സർവാണി, അവിടെയും തിരുത്തണം, സർവാണി ച ശാസ്ത്രാണി വിധി പ്രതിഷേധ മോക്ഷപരാണി. തമേതം, ഈ ഇതുവരെ പറഞ്ഞതായ, ഇതുവരെ നിരൂപണം ചെയ്തതായ അവിദ്യാഖ്യം, അവിദ്യ ആഖ്യായസി, അവിദ്യ എന്ന് പേരുള്ള, ആഖ്യ എന്ന് പറഞ്ഞ പേര്, പേരുനാമം, അവിദ്യ എന്ന് പേരുള്ളതായ ആത്മാത്മനോരിതരേതര അധ്യാസം, അധ്യാസത്തിന്റെ പര്യായമാണ് അവിദ്യ. അതിനെ തന്നെ അജ്ഞാനം എന്ന് പറയുന്നു, അതിനെ തന്നെ മായ എന്ന് പറയുന്നു. ഇതെന്താണ് ആത്മാത്മനോ ഇതരേതര അധ്യാസം? ഇതുവരെ അത് ചർച്ച ചെയ്താണ് ആത്മ അനാത്മാക്കളുടെ ഇതരേതര അധ്യാസം എന്ന് പറഞ്ഞാൽ താതാത്മ്യം, ആത്മ അനാത്മാക്കളുടെ താതാത്മ്യം. ഇതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അത് ഇതുവരെ വിശദീകരിച്ചതാണ്. ഇതിനെ പുരസ്കൃത്യം മുൻനിർത്തി എന്ന് പറഞ്ഞാൽ ഇത് നിമിത്തമാക്കി, ഇതാണ് കാരണം. അധ്യാസം കാരണമായി പുരസ്കൃത്യ. സർവേ പ്രമാണ പ്രമേയ വ്യവഹാര ലൗകിക വൈദികാശ്ച പ്രവൃത്താഹ സർവേ പ്രമാണ പ്രമേയ വ്യവഹാരാഹ. പ്രമാണ വ്യവഹാരങ്ങളും പ്രമേയ വ്യവഹാരങ്ങളും. പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രമേയെ ഉണ്ടാക്കുന്നത് പ്രമാണം. പ്രമാ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അനുഭവം, യഥാർത്ഥ ജ്ഞാനം. അങ്ങനെ പ്രമാ എന്ന് പറയുന്നു, യഥാർത്ഥ അനുഭവം. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ പ്രമയാകത്തില്ല. പ്രത്യക്ഷം എന്ന് പറയുന്നത് രണ്ടു തരത്തിലും വരാം, യഥാർത്ഥവും വരാം ഭ്രമവും ആകാം. മുത്തുച്ചിപ്പിയെ ചിപ്പിയായി കാണുമ്പോൾ അത് യഥാർത്ഥം, വെള്ളിയായി കാണുമ്പോൾ അത് ഭ്രമം, അപ്രമ, ഭ്രമം, ഭ്രാന്തി, ഇതെല്ലാം പര്യായങ്ങളാണ്. അത് പ്രത്യക്ഷമാണ് രണ്ടും. ശുക്തിയെ ശുക്തിയായി കാണുന്നതും പ്രത്യക്ഷം, അതിനെ രജതമായി കാണുന്നതും പ്രത്യക്ഷം, വെള്ളിയായി കാണുന്നതും പ്രത്യക്ഷം. അതുകൊണ്ട് ഒന്ന് പ്രത്യക്ഷമാകുന്നു, അതുകൊണ്ട് അത് പ്രമേയമായി കൊള്ളണമെന്നില്ല, യഥാർത്ഥം ഞാൻ ആവണമെന്നില്ല. പ്രത്യക്ഷം രണ്ടു തരത്തിലും വരുന്നു. ആ പ്രത്യക്ഷത്തിന്റെ ഒരു ഭേദമാണ് യഥാർത്ഥം, മറ്റൊന്ന് അയഥാർത്ഥം. ഇവിടെ പ്രമ എന്ന് പറയുന്ന യഥാർത്ഥ ജ്ഞാനം, അത് പ്രത്യക്ഷം തന്നെ ആയിരിക്കണമെന്നില്ല, അനുമാനത്തിലൂടെ അറിയുന്നതുമാകാം യഥാർത്ഥ ജ്ഞാനം. അനിമിതി, ഉപമിതി, ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ശാബ്ദജ്ഞാനം. ഒരാളൊരു വാക്യം പറയുന്നു, ആ വാക്യത്തിൽ നിന്ന് നമുക്ക് ബോധമുണ്ടാകുന്നു, അതിന് ശാബ്ദജ്ഞാനം എന്ന് പറയും. ശബ്ദം നിമിത്തമായി ഉണ്ടാകുന്നതുകൊണ്ട് അതിന് ശാബ്ദജ്ഞാനം എന്ന് പറയും. അപ്പം അതും പ്രമയാകാം. ഇതിലെല്ലാം ഭ്രമവും സംഭവിക്കാം. അപ്പോൾ പ്രമാ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്നത് പ്രത്യക്ഷത്തെ മാത്രമല്ല പറയുന്നത്, പ്രത്യക്ഷ അനുമിതി ഉമിതി ശാബ്ദം ഇതെല്ലാം ഭ്രമവും പ്രമയുമാകാം, പ്രമയും അപ്രമയുമാകാം. അതുപോലെ തന്നെ സ്മൃതി, സ്മൃതിയും ഓർമ്മ, അതും രണ്ടു തരത്തിലും വരാം. ഭ്രമാത്മകമായും വരാം, യഥാർത്ഥമായും വരാം. യഥാർത്ഥമായ അനുഭവത്തിൽ നിന്ന് സ്മൃതി ഉണ്ടായാൽ അത് യഥാർത്ഥ സ്മൃതിയായിരിക്കും. ഭ്രമാത്മകമായ അനുഭവത്തിൽ നിന്ന് സ്മൃതി ഉണ്ടായാൽ അത് ഭ്രമാത്മകമായിരിക്കും. ഈ അറിവുകളെല്ലാം രണ്ടു തരത്തിൽ വരാം. അതിൽ പ്രമ യഥാർത്ഥത്തിലുള്ള അനുഭവത്തെ ഉണ്ടാക്കിത്തരുന്നതിന് പ്രമാണം എന്ന് പറയുന്നു. യഥാർത്ഥമായ അനുഭവത്തെ ഉണ്ടാക്കുന്നതിന് അത്യന്താപേക്ഷിതമായിരിക്കും. അത്യന്താപേക്ഷിതമെന്നുള്ളതിന് ആണ് പറയുന്നത് കരണം. പ്രമയ്ക്ക്, യഥാർത്ഥ അനുഭവത്തിന് കരണം ആയിരിക്കുന്നതാണ് പ്രമാണം എന്ന് പറയും. കരണം എന്ന് വെച്ചാൽ ഉപകരണം. എഴുതുന്നതിന് പേന കരണമാണ്, ഉപകരണമാണ്. അതുപോലെ യഥാർത്ഥമായ അനുഭവത്തിന് കരണമായിരിക്കുന്നതിന് പ്രമാണം, പ്രമാകരണം, പ്രമാണം എന്ന് പറയും. ഇപ്പൊ സാമാന്യമായി പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് പുസ്തകത്തെ കാണുന്നു, ഉള്ളിൽ അറിവുണ്ടാകുന്നു ഇത് പുസ്തകമാണെന്ന്. ഇതൊരു പ്രമയാണ്, വ്യാവഹാരികമായ പ്രമ, ഈ വ്യവഹാര തരത്തിലുള്ള പ്രമ. ഈ പ്രമേയം ഉണ്ടാകുന്നതിന് പ്രമാണമായിരുന്ന എന്താണ്? കണ്ണ്. അപ്പൊ കണ്ണിനെ നമുക്ക് പ്രമാണം എന്ന് പറയാം. ഇത് പുസ്തകം എന്നുള്ള അറിവ് ഉണ്ടാകുന്നതിന് നമ്മെ സഹായിച്ചത് കണ്ണാണ്, ചക്ഷുരേന്ദ്രിയം. അതുകൊണ്ട് ചക്ഷുരേന്ദ്രിയം ചാക്ഷുഷ പ്രത്യക്ഷം എന്ന് പറയും, അതായത് കണ്ണുകൊണ്ടുണ്ടാകുന്ന പ്രത്യക്ഷാനുഭവം. ആ ചാക്ഷുഷ പ്രത്യക്ഷം, ആ പ്രത്യക്ഷം എങ്ങനെയായിരിക്കണം? പ്രമേയായിരിക്കണം. അപ്പൊ ചാക്ഷുഷ പ്രമയ്ക്ക് കരണമായിരിക്കുന്നു ചക്ഷു, അതായത് കണ്ണ്. സാമാന്യമായി പ്രമാണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കണ്ണുകൊണ്ട് കണ്ട് ഉണ്ടാകുന്ന അറിവിന് കണ്ണിനെ പറയാം. അതുപോലെ ചെവി കൊണ്ട് കേട്ടുണ്ടാകുന്ന അറിവിന് പ്രമാണമായിരിക്കുന്നു ചെവി. സ്പർശിച്ചറിയുന്ന അറിവ് പ്രമേയമാണെങ്കിൽ അതിന് പ്രമാണമാണ് തൊക്ക്. രസന കൊണ്ടറിയുന്ന അറിവ് അതിന് പ്രമാണമായിരിക്കുന്നു രസനേന്ദ്രിയം. അപ്പോൾ പ്രമാണം വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കണ്ണിന്റെ പ്രവൃത്തികളെല്ലാം എടുക്കാം. ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ കണ്ണടയ്ക്കുക, തുറക്കുക. ചക്ഷുരേന്ദ്രിയം പ്രവർത്തിക്കുന്നതിന് ഈ ബാഹ്യമായ ഗോളകം, കഴിഞ്ഞ ദിവസം ഞാൻ പേര് പറഞ്ഞു, ഇതിന് ഗോളകം എന്നാണ് പറയുന്നത്, ഇന്ദ്രിയം സ്ഥിതി ചെയ്യുന്ന സ്ഥാനം. അപ്പോൾ ഇത് കണ്ണടയ്ക്കുക, തുറക്കുക, ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ പ്രമാണം വ്യവഹാരം എന്ന് വെച്ചാൽ പ്രമാണ പ്രവൃത്തി എന്നർത്ഥം. ആയിട്ട് ഈ കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിനൊക്കെ എടുക്കാം പ്രമാണ പ്രവൃത്തി എന്ന് പറയുന്നു. ഈ പ്രവൃത്തി നടക്കണമെങ്കിൽ അധ്യാസം സംഭവിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് വേദാന്തത്തിൽ പറയുമ്പോൾ പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? ഈ കണ്ണ് മാത്രമല്ല, നമ്മുടെ അന്ധക്കരണ വൃത്തി, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് അന്ധക്കരണ പരിണാമം. അതിനാണ് അന്ധക്കരണത്തിന്റെ വൃത്തി എന്ന് പറയുന്നത്. ഒരു പുസ്തകത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ടാകണമെങ്കിൽ ഈ അന്ധക്കരണം പുസ്തകത്തെ വ്യാപിക്കണം എന്ന് പറഞ്ഞു. പുസ്തകത്തെ വ്യാപിക്കുമ്പോഴേ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകത്തുള്ളൂ. ഈ അന്ധകരണം പുസ്തകത്തെ വ്യാപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതിനെ അറിയുന്ന ഒരാളുണ്ട്, ഇത് പുസ്തകമാണ് എന്നറിയുന്ന ഒരാൾ. അയാളെ ആശ്രയിച്ചിട്ടാണ് ഈ അറിവ് സംഭവിക്കുന്നത്. അപ്പോൾ പുസ്തകത്തെ അറിയുന്ന ആളിനെ ഇവിടെ പ്രമാതാവ് എന്ന് പറയുന്നു. പ്രമ ആരെയാണോ ആശ്രയിച്ചിരിക്കുന്ന അയാള് പ്രമാതാവ് എന്ന് പറയുന്നു. പ്രമാശ്രയത്വം എന്നാണ് പ്രമാതാവിന്റെ ലക്ഷണം പറയുന്നത്. ആരെയാണോ ഈ പ്രമ, അതായത് യഥാർത്ഥമായ അനുഭവം ആശ്രയിച്ചിരിക്കുന്നത്, അത് പ്രമാതാവ് എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ആരാണോ ഇത് പുസ്തകമാണ് എന്ന് ശരിയായി അറിയുന്നത് അയാൾ പ്രമാതാവ്. അപ്പോൾ പ്രമാതാവിന് ഉണ്ടാകുന്ന അറിവ് അതിനെ പ്രമ എന്ന് പറയുന്നു. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. എന്താണ്? പ്രമാതാവ് ഉള്ളിലാണ്, ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നു, വിഷയം പുറമെയാണ്. അപ്പോൾ ഈ പ്രമാതാവിനെയും ഈ വിഷയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി ഇതിനിടയ്ക്കുണ്ട്. അതെന്താണ് പ്രമാതാവിനെയും വിഷയത്തെയും ബന്ധിപ്പിക്കുന്നത്? അതാണ് പ്രമാണം. പ്രമാതാവിനെയും വിഷയത്തെയും ബന്ധിപ്പിക്കുന്നത്, പ്രമാതാവിനെയും വിഷയത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. അതായത് ഒരു നൂലുകൊണ്ട് ബന്ധിപ്പിക്കുന്നത് പോലെ പരസ്പരം ബന്ധിപ്പിക്കുന്നു പുസ്തകത്തെയും പ്രമാതാവിനെയും. അങ്ങനെ ബന്ധിപ്പിക്കുന്ന പ്രമാണം എന്താണ്? അത് കണ്ണല്ല. കണ്ണ് നമുക്ക് കാണാൻ നമ്മുടെ മുഖത്തിരിക്കുകയാണ്, കണ്ണ് അതിന് ബന്ധിപ്പിക്കാൻ ഒക്കത്തില്ല, അതിന് ദൂരെ നിന്നുകൊണ്ട് കാണാനേ പറ്റുന്നുള്ളൂ. അപ്പൊ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന എന്താണ്? അത് അന്ധക്കരണമാണ്. അന്ധക്കരണം എന്ന് പറയുന്നത് പ്രമാതാവിലും വ്യാപിച്ചിരിക്കുന്നു, പ്രമേയത്തിലും വ്യാപിച്ചിരിക്കുന്നു. പ്രമേയം എന്ന് പറഞ്ഞാൽ പ്രമയ്ക്ക് വിഷയം, പ്രമയ്ക്ക് വിഷയമായിരിക്കുന്നതിന് പ്രമേയം എന്ന് പറയുന്നു, പ്രമാവിഷയം. അതായത് ഏതിനെയാണോ നമ്മൾ യഥാർത്ഥമായി അറിയുന്നത് അതാണ് പ്രമേയം. പുസ്തകത്തെ അറിയുമ്പോൾ പുസ്തകം പ്രമേയം, പുസ്തകത്തെ അറിയുന്നവൻ പ്രമാതാവ്. ഇതെല്ലാം സാങ്കേതിക പദങ്ങളാണ്. ഇപ്പോൾ പുസ്തകത്തെ അറിയുന്ന പ്രമാതാവും പുസ്തകം എന്ന് പറയുന്ന ഈ പ്രമേയവും രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് നിൽക്കുന്നുണ്ട്. അത് അന്ധകരണമാണ്. അന്ധകരണം പ്രമാതാവിനും വ്യാപിച്ചിരിക്കുന്നു, പ്രമേയത്തിനും വ്യാപിക്കുന്നു. അപ്പോൾ പ്രമാതാവിനും പ്രമേയത്തിനും മധ്യത്തിൽ നിൽക്കുന്ന അന്ധകരണം, അതിനെ പ്രമാണം എന്ന് പറയും. ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന അന്ധകരണം, അതും വേദാന്തത്തിന്റെ ഒരു പരിഭാഷയാണ്. എന്നുവെച്ചാൽ വേദാന്തത്തിന്റെ ഒരു നിർവചനമാണ്. എങ്ങനെയുള്ള അന്ധകരണം? അന്ധകരണത്തിന്റെ സവിശേഷതയാണ് അത് ചിന്മയമായി ഇരിക്കത്തുള്ളൂ, ചിത്തിനോടുകൂടിയേ ഇരിക്കത്തുള്ളൂ, ജഡമാണെങ്കിലും. അപ്പോൾ ചിത് ആഭാസത്തോടുകൂടിയെന്ന് പറയും വേദാന്തത്തിന്റെ ഭാഷയിൽ, അദ്വൈതത്തിന്റെ ഭാഷയിൽ. ചിതാഭാസത്തോടുകൂടിയ അന്ധകരണം, അതാണ് പ്രമാണം എന്നും പറയാം. അപ്പോൾ പ്രമാണം എന്ന് പറയുന്നതിന് നമുക്ക് ചക്ഷുരേന്ദ്രിയം, ശ്രവണേന്ദ്രിയം, ഇത്തരം ഇന്ദ്രിയങ്ങളെ നമുക്ക് പറയാം. പ്രമാണങ്ങളെന്ന് പറയാം. ഇന്ദ്രിയം എന്ന് പറയുന്നതിന് സ്ഥൂലമായ ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബാഹ്യമായി കാണുന്ന, അതിനെ പ്രമാണം എന്ന് പറയാം. കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഈ ബാഹ്യമായി കാണുന്ന ഗോളകങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ആ ഇന്ദ്രിയ ശക്തി, സൂക്ഷ്മമായിരിക്കുന്ന ഇന്ദ്രിയ ശക്തി, പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഇന്ദ്രിയ ശക്തി, അതിനെ പ്രമാണം എന്ന് പറയാം. ഇനി കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചാൽ പ്രമാതാവിൽ നിന്നും പ്രമേയത്തിലേക്ക് വ്യാപിക്കുന്ന അന്ധകരണ വൃത്തി, അതിനെയും പ്രമാണം എന്ന് പറയാം. ഇതെല്ലാം പ്രമാണം എന്ന് പറയും. അപ്പോൾ പ്രമാണം വ്യവഹാരം എന്ന് പറയുമ്പോൾ പ്രമാണപ്രവൃത്തി, പ്രമാണപ്രവൃത്തി എന്ന് പറയുമ്പോൾ ഇത് ഇതിന്റെ എല്ലാം പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കണമെങ്കിൽ, അതായത് നമ്മുടെ കണ്ണ് അടയ്ക്കുക തുറക്കുക എന്ന് തുടങ്ങി നമ്മുടെ അന്ധകരണം ഉള്ളിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുക, വ്യാപിക്കുക, ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതിന് അധ്യാസം കാരണമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതാണ് സർവേ പ്രമാണ പ്രമേയ വ്യവഹാര. അതുപോലെ തന്നെ പ്രമേയത്തെ സംബന്ധിച്ചുള്ള പ്രവൃത്തികളും എല്ലാം. പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? പുസ്തകം. പ്രമേയ വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ്? ഈ പുസ്തകത്തെ നമ്മൾ ഉപയോഗിക്കുന്നു, അതാണ് പ്രമേയ വ്യവഹാരം. ഈ പുസ്തകത്തെ എടുക്കുന്നു, പുസ്തകത്തെ പഠിക്കുന്നു. അപ്പോൾ ഒരു വസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പ്രമേയ വ്യവഹാരമായി. പ്രമേയം എന്ന് പറഞ്ഞാൽ പ്രമേയ്ക്ക് വിഷയമായിരിക്കുന്നത്. വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും പ്രവൃത്തി. വ്യവഹാരം എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വാക്ക്, ചിന്ത, പ്രവൃത്തി, ഇതിനെ മൂന്നിനെയാണ് വ്യവഹാരം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ പ്രധാനമായി പറയുന്നത് വ്യവഹാരം എന്ന് പറയുന്നതുകൊണ്ട് പ്രധാനമായിട്ടും പ്രവൃത്തിയാണ്. അപ്പോൾ പ്രമാണ വ്യവഹാരം എന്ന് പറയുന്നത് കണ്ണടയ്ക്കുക തുറക്കുക തുടങ്ങിയുള്ളതല്ല. അവിടം തുടങ്ങി ഈ നമ്മുടെ ഉള്ളിൽ നിന്നും അന്ധകരണം വിഷയത്തിൽ വ്യാപിക്കുന്നതുവരെയുള്ള കാര്യങ്ങളെല്ലാം പ്രമാണ വ്യവഹാരവും പ്രമേയ വ്യവഹാരവും എന്ന് പറയുമ്പോൾ പ്രമേയ്ക്ക് വിഷയമായിരിക്കുന്ന ആ വസ്തുവിനെ നമ്മൾ എടുക്കുക, അതിനെ ഉപയോഗിക്കുക, അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളല്ല. എല്ലാ പ്രമാണ പ്രമേയ വ്യവഹാരങ്ങളും അതിനെ രണ്ടായി തിരിക്കുന്നു, ലൗകിക വൈദികാസ്റ്റ്. ലൗകികവും വൈദികവുമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള പ്രമാണ പ്രമേയ വ്യവഹാരങ്ങളുണ്ട്. അല്ലെങ്കിൽ ചുരുക്കത്തിൽ വ്യവഹാരം രണ്ട് തരത്തിലുണ്ട്, ലൗകികവും വൈദികവും എന്ന് പറഞ്ഞാൽ പ്രവൃത്തി രണ്ടു വിധം. പ്രവൃത്തിക്ക് പറയുന്ന മറ്റൊരു പേരാണ് കർമ്മം. കർമ്മം രണ്ടു വിധം, വൈദികവും ലൗകികവും. വൈദികം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം യാഗാദികൾ, സ്വർഗകാമോ യജേത എന്നെല്ലാം വിധിക്കുന്നുണ്ട്. വിധിക്കുന്ന കർമ്മങ്ങളാണ് വൈദികമായ വ്യവഹാരങ്ങൾ. സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ യാഗം ചെയ്യൂ എന്ന് വേദം വിധിക്കുന്നു. അത് കേട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു? സ്വർഗകാമിയായവൻ യാഗം ചെയ്യുന്നു. അത് വൈദികമായ പ്രവൃത്തികളാണ്. അത് വൈദികമായ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങി സന്ധ്യാവന്ദനം വരെയുള്ള കാര്യങ്ങളെല്ലാം വൈദിക പ്രവൃത്തികളാണ്. ലൗകികമായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു, നടക്കുന്നു, ഓടുന്നു, ഭക്ഷണം കഴിക്കുന്നു, ശൗചാദി കാര്യങ്ങൾ സാധാരണ രീതിയിൽ നിർവഹിക്കുന്നു, കണ്ണടയ്ക്കുന്നു, തുറക്കുന്നു, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു തുടങ്ങി ഇതെല്ലാം എന്താണ്? ലൗകിക പ്രവൃത്തികൾ. നമ്മൾ പരസ്പരം സംസാരിക്കുന്നു, പഴക്കുകൂടുന്നു, അടിക്കുന്നു, എല്ലാം ഈ പ്രവൃത്തികളെല്ലാം എന്താണ്? ലൗകികമായ പ്രവൃത്തികൾ. അപ്പം പ്രവൃത്തി രണ്ടു വിധം, ലൗകികവും വൈദികവും. അപ്പം ശാസ്ത്രം നിർദ്ദേശിച്ചിട്ട് ചെയ്യുന്നതെല്ലാം വേദം വിധിച്ചിട്ട്, വേദം അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാന രൂപത്തിലുള്ള സ്മൃതികൾ, വേദത്തിൽ അവ്യക്തമായിരിക്കുന്ന ഭാഗങ്ങളെ സ്മൃതികളിൽ വിശദീകരിക്കുന്നത്. അപ്പം വൈദികം, വേദത്തിലുള്ളതിന് വൈദികം എന്ന് പറയും, സ്മൃതികളിൽ വിധിച്ചിട്ടുള്ളതിന് സ്മാർത്ഥം എന്ന് പറയും. അപ്പം വൈദികവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ, അതിനെ രണ്ടിനെയും കൂടി ചേർത്താണ് വൈദികം എന്ന് പറയുന്നത്. അപ്പോൾ വൈദികമായിട്ടുള്ള കർമ്മങ്ങളും ലൗകികമായിട്ട് ചെയ്യുന്ന പാമരന്മാരായ മനുഷ്യരിൽ, അതായത് വേദവിജ്ഞാനമില്ലാത്തവർ, വേദത്തിൽ എന്ത് വിധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വയ്യാത്തവർ, അങ്ങനെയുള്ളവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ലൗകികമാണ്, അതിന് വൈദികമായൊന്നും കാണത്തില്ല. അവർക്ക് വേദത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നറിയത്തില്ല, വേദത്തെക്കുറിച്ചുള്ള അറിവില്ല, അതുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത് ലൗകികമായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലോകത്തിൽ വലിയ ആൾക്കാരെന്ന് കരുതുന്നവരെല്ലാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ലൗകികമാണ്, വൈദികമാണ്. കാരണം വേദത്തിൽ നിർദ്ദേശിച്ച രീതി എന്താണെന്ന് അറിയാതെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അത് വൈദികമാകത്തില്ല, ലൗകികമായ കർമ്മങ്ങളാണ്. ഒരു രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ കൂടി വേദം നിർദ്ദേശിച്ച രീതിയിൽ വേദത്തിൽ നിന്ന് മനസ്സിലാക്കിയല്ല ചെയ്യുന്നത് എന്ന് വരുമ്പോൾ അത് ലൗകിക കർമ്മമാണ്. അപ്പോൾ ഇത്തരം ലൗകികവും വൈദികവുമായിട്ടുള്ള സർവകർമ്മങ്ങളും എന്താണ് അധ്യാസം കാരണമായിട്ടാണ് സംഭവിക്കുന്നത്, പ്രവൃത്താഹ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതാണ് പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ. പ്രമാണവും തെയും പ്രമേയത്തെയും സംബന്ധിച്ചുള്ള എല്ലാ വ്യവഹാരങ്ങളും അത് ലൗകികമായാലും ശരി വൈദികമായാലും ശരി ഇതെല്ലാം എന്താണ് അധ്യാസത്തെ അവിദ്യയെ മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിദ്യ കാരണമായിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതെന്നാണ്. അത് പ്രവർത്തിക്കുന്നു, ഇത് മനുഷ്യന്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നു ജീവന്മാരുടെ. അതുമാത്രമല്ല സർവാണിച്ച ശാസ്ത്രാണി വിധി പ്രതിഷേധ മോക്ഷപരാണി. ശാസ്ത്രം രണ്ടു തരത്തിൽ, ഒന്ന് വിധി പ്രതിഷേധപരം, മറ്റൊന്ന് മോക്ഷപരം. രണ്ടു തരത്തിൽ ശാസ്ത്രത്തെ നിഷേധിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അതിൽ മോക്ഷപരമായ ശാസ്ത്രം എന്ന് പറയുന്നത് അധ്യാത്മശാസ്ത്രം. അധ്യാത്മശാസ്ത്രമാണ് മോക്ഷപരമായ ശാസ്ത്രം എന്ന് പറയുന്നത്. വിധി പ്രതിഷേധപരം എന്ന് പറയുന്നത് കർമ്മകാണ്ഡം, ആണ് വിധി പ്രതിഷേധപരമായ ശാസ്ത്രം. അതുകൊണ്ട് തന്നെ വേദത്തെയും പ്രധാനമായി രണ്ടായി തിരിക്കുന്നു, പൂർവകാന്ഡം ഉത്തരകാന്ഡം. പൂർവകാന്ഡം എന്ന് പറയുന്നത് വിധി പ്രതിഷേധപരമായ ശാസ്ത്രം. അവിടെ വിധി എന്താണ്? സ്വർഗകാമോ യജേത. വിധിക്കാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി, സ്വർഗത്തിനും മറ്റും വേണ്ടി, സ്വർഗപ്രാപ്തിക്ക് വേണ്ടി. അത് വിധിശാസ്ത്രം. ഇതുപോലെയുള്ള വാക്യങ്ങൾ വരുന്ന ഭാഗത്ത് വിധിശാസ്ത്രം, വിധികാന്ഡം, കർമ്മകാന്ഡം, പൂർവകാന്ഡം എന്നെല്ലാം പറയുന്നു. അതിനകത്ത് തന്നെ വരുന്നതാണ് നിഷേധകാന്ഡം. സുരാം ന പിബേത് എന്നുവെച്ചാൽ മദ്യം കുടിക്കരുത്. ഇതൊരു വേദവാക്യമാണ്, മദ്യം കുടിക്കരുത്. ഇതൊരു നിഷേധകാന്ഡം, പാപത്തെ ഉണ്ടാക്കും, പാപഫലം ഉണ്ടാക്കും. ഇത് നിഷേധകാന്ഡം. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് എന്താണ്? വിധി പ്രതിഷേധകാന്ഡം. നിഷേധമാണ് പ്രതിഷേധം. അപ്പൊ വിധി പ്രതിഷേധകാന്ഡം എന്ന് പറയുന്നത് വേദത്തിന്റെ കർമ്മകാന്ഡം. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗമാണ് ധർമ്മമീമാംസ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്, ജൈമിനീയ ധർമ്മമീമാംസ. അങ്ങനെ കർമ്മകാന്ഡത്തെക്കുറിച്ചുള്ള വിചാരമാണ് അവിടെയുള്ളത്. ആ കാര്യത്തെ നമ്മൾ ബ്രഹ്മമീമാംസ ചെയ്യുന്നത് പോലെ തന്നെ അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജൈമിനി മഹർഷി കർമ്മകാന്ഡത്തെ ഉണ്ടാക്കിയത്. പൂർവമീമാംസ എന്ന് അതിനെ പറയുന്നുണ്ട്. അപ്പോൾ അത് വിധി പ്രതിഷേധ ശാസ്ത്രമാണ്. മോക്ഷശാസ്ത്രം എന്ന് പറയുമ്പോൾ പറഞ്ഞു അധ്യാത്മശാസ്ത്രം, അതിൽ പ്രധാനമായും ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, മോക്ഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പൂർവകാന്ഡത്തിനും ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ അതിനുള്ള പ്രാധാന്യം, അവിടെ കർമ്മത്തിനാണ് പ്രാധാന്യം. കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കുന്നു, കർമ്മം എന്ന് വെച്ചാൽ വൈദിക കർമ്മങ്ങൾ. മോക്ഷശാസ്ത്രം എന്ന് പറയുമ്പോൾ ഉപനിഷത്ത്, ഉപനിഷത്തിന്റെ പര്യായ ശബ്ദമാണ് വേദാന്തം. അപ്പോൾ ആ വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത്ത് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മോക്ഷശാസ്ത്രം. അതിന്റെ വ്യാഖ്യാന രൂപത്തിൽ വരുന്ന സ്മൃതികളും ഇതിഹാസ പുരാണാദികളും മറ്റാത്മീയ ഗ്രന്ഥങ്ങളെല്ലാം മോക്ഷപരമായ ശാസ്ത്രങ്ങളാണ്. ഈ ശാസ്ത്രങ്ങളെല്ലാം സർവാണിജ ശാസ്ത്രാണി എന്ന് പറയുന്നു. ഈ പറയുന്ന ശാസ്ത്രങ്ങളെല്ലാം അത് കർമ്മകാന്ഡമായാലും ശരി ജ്ഞാനകാന്ഡമായാലും ശരി. വിധി പ്രതിഷേധ ശാസ്ത്രത്തെ കർമ്മകാന്ഡം എന്ന് പറയുന്നു, ഉപനിഷത്തിനെ ജ്ഞാനകാന്ഡം എന്ന് പറയുന്നു. ഇതേതായാലും ശരി ഇതെല്ലാം എന്താണ് അധ്യാസം കാരണമായിട്ടാണ് നടക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. സർവശാസ്ത്രങ്ങളും അധ്യാസ അധിഷ്ഠിതമാണ്, അധ്യാസം കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു.
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.ഓർഗ്. ഓം നമഃ ശിവായ.
2: ഓം നമഃ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം.ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഈസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ടൈറ്റിൽ ഈസ് ബൃഹദാരണ്യകം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമഃ ശിവായ.
4: ശ്രീമുഖീസുമുഖ്യ സമർത്തന പറയുന്നു മനസ്സിനെ സൃഷ്ടിച്ചു മനസ്സോ നിർദ്ദേശ ശത്രുവൃത്ത മൃത്യുർ ഭക്ഷ്യമാണ് കാര്യ സുസൃക്ഷ. നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഹിരണ്യഗർഭരൂപത്തിലാണ് സൃഷ്ടിയുടെ ആരംഭമാണ്. അനഭിവ്യക്ത നാമരൂപം അധ്യക്ഷാദ്യ അയോഗ്യം പഞ്ചീകൃത പഞ്ചമഹാഭൂതാവസ്ഥാതിരിക്തം മായാരൂപം സാഭാസം, അതാണ് അപ്പോഴത്തെ സ്വരൂപം. സാഭാസം ചൈതന്യ പ്രതിബിംബം പോലെ, അതാണ് ഹിരണ്യഗർഭാവസ്ഥ. അത് പ്രജാപതി വിരാട് ഈ മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപഞ്ചീകൃതാനാം ഭൂതാനാം ഹിരണ്യഗർഭദേഹഭൂതാനാം പ്രാഗൈവലബ്ധാത്മകത്വ സൂക്ഷ്മഭൂതങ്ങൾ, അത് ഉണ്ടായാലേ മനസ്സിനെ സൃഷ്ടിക്കാൻ പറ്റും. അതും ഭക്ഷ്യമാണ് കാര്യ സൃഷ്ടി. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള എന്തിനും തത്കാര്യാലോചനക്ഷമം, അതിനെല്ലാം കുറിച്ച് ആലോചിക്കാൻ ശേഷിയുള്ള മനഃശബ്ദവാച്യം, സങ്കല്പാതിലക്ഷണം അന്ധക്കരണം അപുരിതകൃതവാൻ, അങ്ങനെയുള്ള മനസ്സെന്ന് വെച്ചാൽ ഇവിടെ അന്ധക്കരണത്തിൽ സൃഷ്ടിക്ക് സർവ ഉപാദാനത്തെയും കുറിച്ചുള്ള അറിവ് വേണം, സൃഷ്ടിസ്ഥിതി സംഹാരം ഇതിനെ കുറിച്ചുള്ള അറിവ് വേണം. ഈ അറിവുള്ള എല്ലാമുള്ള മനസ്സിനെ സൃഷ്ടിച്ചു തന്മനോഹരിത എന്ന് പറയുന്നു. അപ്പം അതിനു മുമ്പ് അറിവില്ല എന്നുള്ള അർത്ഥത്തിലല്ല, അതിനു മുമ്പ് ഉണ്ട് മനസ്സ്. പക്ഷെ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള അറിവിന് യോഗ്യമായ മനസ്സ് അത് പിന്നീട് സൃഷ്ടിച്ചു. കാരണം സൃഷ്ടിക്കണമെങ്കിൽ അതിനു മുമ്പ് മനസ്സിൽ ഇച്ഛ വരണം, ആഗ്രഹം വരണം സൃഷ്ടിക്കണം. മനസ്സില്ലാതെ അത് വരത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ആ ഭൂതസൂക്ഷ്മ അതുണ്ട്, അത് മനോരൂപത്തിലുണ്ട്, പക്ഷെ അതുപോലെ അതുകൊണ്ട് സൃഷ്ടി നടക്കത്തില്ല. കാര്യം എങ്ങനെയോ അതിനനുസരിച്ചുള്ള കാരണം ഉപകരണം വേണം തൻ്റെ കയ്യിൽ. ഈ വിരാട് പ്രപഞ്ചം, ഈ വിരാട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനുള്ള മനസ്സ്, അത് അതിന് പറ്റിയ മനസ്സ് തന്നെ വേണം. ഉദാഹരണം പറഞ്ഞാൽ ജീവനും മനസ്സുണ്ട്, പക്ഷെ ആ മനസ്സുകൊണ്ട് ജീവന് ഈ വിരാട് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. അതിന് കാര്യക്ഷമമായ മനസ്സ് വേണം. അതാണ് ഹിരണ്യഗർഭനിൽ വരുന്ന മനസ്സ് എന്ന് പറയുന്നത്. ഹിരണ്യഗർഭനിലെല്ലാം ഉണ്ട്, പക്ഷെ അതവിടെ പ്രകടമാകുന്നു. അതാണ് ഹിരണ്യഗർഭനെ കുറിച്ച് പറയുന്നത്. അത് അണ്ടത്തെ പോലെയാണ്, അതിൽ നിന്നാണ് കോഴിക്കുഞ്ഞും മറ്റും ഉണ്ടായി വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് അത് ഇരിപ്പുണ്ട്, പക്ഷെ അതിന് പ്രകടമാകുന്നു. സൃഷ്ടിക്ക് ക്ഷമതയുള്ള മനസ്സുണ്ടാവുന്നു. അല്ലെങ്കിൽ മനസ്സിനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനസ്സല്ലേ, മനസ്സില്ലാതെ എങ്ങനെ സൃഷ്ടിക്കും, അങ്ങനെയൊന്നും ചോദിക്കരുത്. മനസ്സ് പലതായതുകൊണ്ട് അതാണ് സങ്കല്പാദി ലക്ഷണം ഉണ്ടക്കെണ്ണം അകൃതാകൃതമാണ്. അപ്പം സൃഷ്ടിക്കുമ്പോൾ ആ ഓരോ അവസ്ഥകളെ കുറിച്ച് പറയുകയാണ് ഉപാസനയ്ക്ക് വേണ്ടി. കേനാഭിപ്രായണ മനോഗരോ ഇത്തിച്ചത് ഉച്ചതി ആത്മന്യേയോ ആത്മൻവാൻ ശ്യാം ഭവേയം അഹമനേന മനസ്സ ആത്മന മനസ്സ മനസ്സീസ് താൻ മനോമയനായിത്തീരുന്നു. ഈ അന്ധക്കണ്ണ ധർമ്മങ്ങളെല്ലാം ഉള്ളവനായിത്തീരുന്നു. അന്ധക്കണ്ണ ധർമ്മങ്ങൾ സ്ഥൂലമായ അഹന്ത മനസ്സ് അതിൽ വരുന്ന അറിവ് ഇതെല്ലാം അന്ധക്കരണ ധർമ്മങ്ങളാണ്. ഇതെല്ലാം ഒത്തുചേരുമ്പോഴേ സൃഷ്ടി സംഭവിക്കത്തുള്ളൂ. അഹന്തയില്ലാതെ സൃഷ്ടി നടക്കില്ല. സങ്കല്പങ്ങളില്ലാതെ, സൃഷ്ടിയെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളില്ലാതെ സൃഷ്ടി നടക്കത്തില്ല. അതിന് പറ്റിയ മനസ്സിനെ ഞാൻ മനസ്സി ആകട്ടെ, മനസ്സുള്ളവനാകട്ടെ, മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നെല്ലാം സങ്കല്പിച്ചു. അങ്ങനെ സങ്കല്പിക്കുന്ന മനസ്സ് നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയൊരു മനസ്സിനെ സൃഷ്ടിച്ചത് അവ്യക്തതയിൽ നിന്ന് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ അവിടെ പൂർണ്ണമായ മനസ്സില്ല. പൂർണ്ണമായ മനസ്സ് ക്രമേണ വരുന്നത്. ആദ്യം ഒരു അവ്യക്തത, പിന്നെ മനസ്സ് അഹം രൂപത്തിൽ പ്രവർത്തിക്കുന്നു, ഇതം രൂപത്തിൽ പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞ് ക്രമേണ പ്രപഞ്ച ബോധം വ്യക്തമായി വരുന്നു. നമുക്കറിയാം, നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ്. പൂർണ്ണമായ ജാഗ്രതയിലേക്ക് വരുമ്പം ഈ സ്ഥൂലമായ എല്ലാ വിഷയങ്ങളെയും ഗ്രഹിക്കാൻ പറ്റിയ മനസ്സ് ജീവന് ആ ജീവന്റെ പരിമിതിക്കനുസരിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നതിനുള്ള മനസ്സുണ്ടാവും. അതാണ് ഇവിടെ ഹിരണ്യഗർഭനം മനസ്സുള്ളവനായിത്തീരുന്നു ആഗ്രഹിച്ചു സൃഷ്ടിക്ക് വേണ്ടി. സപ്രജാപതിർ അഭിവ്യക്തേന മനസ്സാ സമനസ്തസൻ അർച്ചയൻ പൂജയൻ ആത്മാവനമേവ കൃതാർത്ഥോ അസ്മീതി അചര ചരണമകരോ. മനസ്സ് പ്രകടമായി വരുമ്പോൾ അവിടെ പ്രജാപതി രൂപമാണ്. ചിലപ്പോൾ ഹിരണ്യഗർഭൻ പ്രജാപതി എല്ലാം ഒന്നായിട്ട് പറയും, ചില ഭാഗങ്ങൾ രണ്ടായിട്ട് പറയും. നേരത്തെ പറഞ്ഞു കേവലമായ ചൈതന്യ ഉപാധിയോടുകൂടിയിരിക്കുന്ന ഹിരണ്യകർ ബുദ്ധി ഉപാധിയോടുകൂടിയിരിക്കും. അത് കഴിഞ്ഞ് സൃഷ്ടി ബാക്കി സൃഷ്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രജാപതി മനസ്സ് പ്രകടമായി. സമനസ്കസൻ അർച്ചയൻ പൂജയൻ ആത്മാനമേവ തന്നെ തന്നെ അർച്ചിച്ചുകൊണ്ട് പൂജയൻ അർച്ചയൻ. അപ്പൊ താൻ തന്നെ അർച്ചിക്കുന്ന എങ്ങനെ ഇവിടെ പറയും സ്വസാമർഥ്യാലോചനമേവ അർച്ചന. സ്വസാമർഥ്യത്തെ കുറിച്ചുള്ള ബോധം തന്നെ, ഒരാൾക്ക് തന്റെ കഴിവിനെ കുറിച്ചോ അറിവിനെ കുറിച്ചൊക്കെ ബോധ്യം വരുമ്പോൾ തന്നെ കുറിച്ചൊരു മതിപ്പ് ഒന്നുമല്ലോ. അതുപോലെ സ്വയം തന്നെ തന്നെ അർച്ചിച്ചുകൊണ്ട് തന്റെ വൈഭവങ്ങളെല്ലാം ഗ്രഹിച്ചുകൊണ്ട് പ്രജാപതി രൂപത്തിൽ തനിക്ക് ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിക്കാൻ കഴിയും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് കേവലമായ ആ തത്വം എങ്ങനെയെല്ലാം മാറി വരുന്നു, പരിണമിച്ചു വരുന്നു ഹിരണ്യഗർഭനായി പ്രജാപതിയായി അതിലൂടെ ബാഹ്യസൃഷ്ടിയായി. തസ്യ പ്രജാപതേഹേ അർച്ചത പൂർജേത പൂരസാത്മിക പൂജാംഗഭൂത അജായന്തോത്പന്ന. അങ്ങനെ സൃഷ്ടി ആഗ്രഹിച്ചപ്പോൾ ജലമുണ്ടായി. അച്ഛത പൂജയും താപോ രസാത്മിക രസരൂപത്തിലുള്ള ദ്രവരൂപത്തിലുള്ള പൂജാംഗഭൂത അജായന്ത ഉത്പന്ന ജലമാണ് ഉണ്ടായെന്നാണ്. അതങ്ങനെ ആദ്യ സൃഷ്ടിയിൽ ജലമാണ് ഉണ്ടായത്. അത് പറയുന്നു തത്രാകാശ പ്രഭൃതീനാം ത്രയാണാം തത്യാനന്തരം ഇതി വിപ്പൽ. അതിനു മുമ്പ് ആകാശം വായു അഗ്നി ഇത്രയും ഉണ്ടായതിനു ശേഷം ജലമുണ്ടായി എന്നാണ്. ശ്രുത്യന്തര സാമർഥ്യ വികല്പ സംഭവാസ സൃഷ്ടിക്രമ. സൃഷ്ടിയെ സംബന്ധിച്ച് വികല്പ സംഭവിക്കത്തില്ല. അതായത് ഒരു പക്ഷത്തിൽ ജലത്തിൽ നിന്ന് തുടങ്ങുന്നു, വേറൊരു പക്ഷത്തിൽ ആകാശത്തിൽ നിന്ന് തുടങ്ങുന്നു. അങ്ങനെ രണ്ടു തരത്തിലാകാം, അങ്ങനെയില്ല. ഒരു സൃഷ്ടി ആകാശത്തിൽ നിന്ന് തുടങ്ങി, വേറെ സൃഷ്ടി ജലത്തിൽ നിന്ന് തുടങ്ങി, അങ്ങനെയില്ല. അത് മാത്രമല്ല, മറ്റ് ശ്രുതികൾ പൈതൃകത്തിലും മറ്റും പറയും, ആകാശാത് വായു, വായു ഒരു അഗ്നി, അഗ്നി ആപഹ, ആപഹ പൃഥിവി. ഇങ്ങനെ ആകാശത്തിൽ നിന്ന് അവിടെ തുടങ്ങി ഇവിടെ ജലത്തിൽ നിന്ന് തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ വിരുദ്ധമായ കാര്യമല്ലേ. ഒരിടത്ത് പറയുന്നത് സൃഷ്ടി ആകാശത്തിൽ നിന്നാണ്, ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വേറെടുത്ത് പറയുന്നു ജലത്തിൽ നിന്നാണ്. ഏതാ ശരി? രണ്ടു തരത്തിലും ആകാം. പറയുന്നു ശരി, ആകാശത്തിൽ നിന്ന് തുടങ്ങിയെന്ന് തന്നെ, ജലത്തിൽ നിന്ന് തുടങ്ങിയെന്നല്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ ആവർത്തിച്ച് പറയുന്നത് ഇവിടെ സൃഷ്ടിയിലൊന്നും താല്പര്യമില്ല, സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതല്ലല്ലോ ഇതിൻ്റെ താല്പര്യം, ഉപനിഷത്തിൻ്റെ താല്പര്യം പരമാത്മാവിനെ ബോധിപ്പിക്കുകയാണ്. വീണ്ടും ഒന്നിനെ സൃഷ്ടിയെക്കുറിച്ച് വിശദീകരിക്കുന്നു, അതൊരു ഉപാസനയ്ക്ക് വേണ്ടി. പക്ഷെ ഉപാസനയുടെ ഇടയ്ക്കും തത്വചിന്ത വരും. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തന്നെ ഈ ഒന്നാം അധ്യായത്തിൽ മുഖ്യമായ ഉപാസനകളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അദ്വൈതത്തിലെ പ്രസിദ്ധമായ പല വാക്യങ്ങളും ഇതിനകത്താ വന്നിട്ടുള്ളത്. അതിനെയൊക്കെ വ്യാഖ്യാനിക്കും ഭാഷകാരൻ അദ്വൈതപരമായി തന്നെ വ്യാഖ്യാനിക്കുന്നു. ഉപാസന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു ഭാഗം ഇതിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കാൻ കഴിയത്തില്ല, ഇടകലർന്ന് കിടക്ക്. നർച്ചത പൂർവ പൂജാംകൃപതി വൈമേ മഹ്യം കം ഉദകം അഭൂ അവമന്യത. പ്രജാപതിക്ക് മനസ്സിലായി പൂജാംകൃപതി വൈമേ മഹ്യം, താൻ പൂജിക്കുകയാണ്. ഇവിടെ ആരെയാ പൂജിക്കുന്നത്? ആരാ പൂജിക്കുന്നത്? സ്വയം തന്നെ. ആ പൂജ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞു ആത്മാനമേവ കൃതാത്വസ്മി. പൂജ എന്ന് പറയുന്നത് മനനമാണ്, തൻ്റെ സാമർഥ്യത്തെക്കുറിച്ചുള്ള ബോധം. അതാണ് തനിക്ക് തന്നെ അനുസരിക്കാൻ കഴിയും. പറയുന്നു പ്രാണികർമ്മവശാത്, സൃഷ്ടി പ്രാണികർമ്മത്തിനനുസരിച്ചിട്ടാണ്. എങ്ങനെയാണ് പ്രജാപതി സൃഷ്ടിക്കുന്നത്? എന്താ നിമിത്ത സൃഷ്ടിയുടെ ആരംഭത്തിൽ? ആർക്കു വേണ്ടി സൃഷ്ടിക്കുന്നു? എന്തൊക്കെയാണ് സൃഷ്ടിക്കുന്നത്? എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? എല്ലാം പ്രാണികർമ്മവശാത്, പ്രാണികളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഓരോ ജീവനും യോഗ്യമായ ഭോഗ്യത്തെ സൃഷ്ടിക്കുന്നു, ശരീരം ഉൾപ്പെടെയുള്ള ഭോഗ്യങ്ങൾ അതിനനുസരിച്ച് സൃഷ്ടിക്കുന്നു. ഇതെല്ലാം ഒരു വസ്തുനിഷ്ഠമായ വിലയിരുത്തലെന്ന് എടുക്കരുത്. ഇങ്ങനെ സൃഷ്ടിച്ചു, ഇങ്ങനെ ഒരാൾ സൃഷ്ടിച്ചു, അങ്ങനെ എടുക്കണ്ട. ചില സാദൃശ്യങ്ങളൊക്കെ വരാം സൃഷ്ടിയെക്കുറിച്ച്. ആൾക്കാർ വൈദികമല്ലാതെ ഉള്ള പഠനങ്ങളൊക്കെ നടത്തി, ഗവേഷണങ്ങളൊക്കെ നടത്തി പറയുന്നതുമായിട്ട് ചില സാദൃശ്യങ്ങളിലൂടെ വരാം. പക്ഷെ എന്നാലും ഇവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് സൃഷ്ടി ഇന്ന തരത്തിലൊക്കെയാണ് ഉണ്ടായതെന്ന് നമ്മളെ വസ്തുനിഷ്ഠമായി പഠിപ്പിക്കാൻ വേണ്ടിയല്ല. കാരണം ഇവിടെ തന്നെ പറയുന്നുണ്ട് ജലം ആദ്യം ഉണ്ടായെടുത്തതാ പറയുന്നത് പൂജാംഗോദേ വൈമിയും മഹ്യം കമുദകം അഭൂത് നിത്യവും അപന്യത. ആദ്യം ജലമുണ്ടായി, അത് തന്നെ ശരിയാണ്, ആദ്യം ജലമാണുള്ളത് നമ്മൾ പറയും. ഭൂമിയെക്കുറിച്ച് പറയും പറയും, അതൊക്കെ ഇവിടെയും പറയുന്നുണ്ട്. ആദ്യം ദ്രവീഭൂതമായിരുന്നു, പിന്നെ അത് ഖനീഭൂതമായി, പിന്നീട് അതിൽ ജീവനുണ്ടായി, അതാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി. ഇങ്ങനെയൊക്കെ പറയുന്നു. അതുപോലെ ഇവിടെയും പറയുന്നുണ്ട് ആദ്യം ജലമായിരുന്നു, ചൂടുകൊണ്ട് തപിച്ചു, അതിൻ്റെ മുകൾ ഭാഗത്ത് സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു നുര പോലെ പത പോലെ വന്നു ആ ജലത്തിൽ, അതാണ് ഭൂമിയായത്, കട്ടി പിടിച്ചത്. അനുദര ഭാഷകാരം പറയും തൈര് കടയുമ്പോൾ അതിൽ നിന്ന് വെണ്ണ പൊങ്ങി വരുന്ന പോലെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതൊരു വസ്തുസ്ഥിതി കഥനമെന്ന് പറയാൻ കഴിയും. ഇവിടെ പറയുന്നു ഭൂമിയെ സൃഷ്ടിച്ച് അതിനുശേഷം സൂര്യനെ സൃഷ്ടിച്ചു. നമ്മൾ പഠിക്കുന്ന എന്താണ്? സൂര്യൻ ആദ്യം ഉണ്ടായി, പിന്നീട് ഭൂമി ഉണ്ടായി. ഇതിനൊക്കെ ഏതാ ശരിയെന്നുള്ള നമുക്ക് പറയാൻ കഴിയും. സയൻസ് പറയുന്നു ആദ്യം സൂര്യനുണ്ടായി, ഭൂമി ഉണ്ടായി, നാളെ മാറി പറഞ്ഞുവിടാന്നില്ല, അതല്ല ശരി. അതുകൊണ്ട് അതിനൊന്നും നോക്കിങ്ങനെ ഇവിടെ പറയുന്നതിനെ പൂർണ്ണമായും നിഷേധിക്കാൻ പറ്റില്ല. ശാസ്ത്രം സയൻസും മാറാത്ത ഒന്നല്ലല്ലോ. നാളെ മറിച്ച് പറഞ്ഞാലോ? അപ്പൊ തൽക്കാലം അതുകൊണ്ട് ഇതിനെ ഒരു വസ്തുസ്ഥിതിപരമായിട്ട് എടുക്കാതെ കേവലം ഉപാസന എന്നുള്ള നിലയ്ക്ക് എടുക്കുക. മനനം ധ്യാനം അതാണ് ഇവിടുത്തെ ഉപാസന. അതിന്റെ ഫലം പറയുന്നു, ആ ഉപാസനയ്ക്ക് ഇടയ്ക്ക് തന്നെ തത്വജ്ഞാനം വരും. പക്ഷെ അത് ഉപാസനയുമായിട്ട് കൂടി കലർന്ന് കിടക്കുന്നതുകൊണ്ട് അതിന്റെ മൂല്യം ശരിക്കും ബോധിക്കത്തില്ല. അതിനെ മനസ്സിലാക്കണമെങ്കിൽ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കണം, മാറ്റിയെടുക്കണം. ഇത്രയും വലിയൊരു തത്വത്തെ, ആത്മതത്വത്തെ ഇങ്ങനെയൊക്കെ വിശദീകരിക്കേണ്ടി വന്നിട്ടും ശ്രദ്ധിക്കുക തന്നെ വീണ്ടും ഉപാസനയെ കുറിച്ചും പറയേണ്ടി വന്നു. ആത്മതത്വത്തെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോലെ എന്തിനു ഉപാസനയെ കുറിച്ച് പറയുന്നു? കാരണം ആത്മതത്വത്തിന്, ആത്മതത്വഗ്രഹണത്തിന് അധികാരികൾ വിരളമാണ്. ഉപാസന എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഉപാസനകളല്ല ഉദ്ദേശിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എല്ലാ ഉപാസനകളും സ്മാർത്ഥമാണ്, വൈദികമായ ഉപാസനയില്ല. ഹൃദയത്തിൽ ദേവനെ ധ്യാനിക്കുന്നു, ദേവീസം ധ്യാനിക്കുന്നു, മൂർധാവൻ ദേവനെ ധ്യാനിക്കുന്നു, ശിരസിൽ ധ്യാനിക്കുന്നു. പലതരത്തിലുള്ള ധ്യാനങ്ങൾ, പൂജ, മന്ത്രം, തന്ത്രം, യന്ത്രം, അനുഷ്ഠാനം, ഇതെല്ലാം ഇന്നത്തെ ഉപാസനകൾ. അത് ഇതുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ശാസ്ത്രമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. ചില സമാനതകളുണ്ട്. കം ഉദകം കമ്മിച്ച ഉദകം ജനമുണ്ടായി, സുഖം എന്നുള്ള അർത്ഥവും പറയും. കമ്മിൽ സുഖമുണ്ടായി അതും പറയാം. ഉപാസന കൊണ്ട് സുഖമുണ്ടാകുന്നു. അർക്കത്വ ഹേതുരിത്തീർത്ഥ അഗ്നി ലക്ഷ്മി തത്രജുഭൂമി അർക്കത്വം അർക്കത്വ ഹേതുരിത്തീർത്ഥ തസ്മാ ഹേതുരർക്കസ്യ അഗ്നി ഹേ അർക്കം എന്ന് പറഞ്ഞാൽ അഗ്നി. സുഖ ഹേതു പൂജാകരണാത് അർച്ചന സുഖേതു പൂജാകരണ ഉപാസനയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ്. അർച്ചന അപ്പോ അജായന്ത അർച്ചത്തെ വൈമേകം അഭൂതിഥി തദേവ അർക്കസ്യ അർക്കത്വം. അർച്ചന നേരത്തെ പറഞ്ഞിട്ട് അർച്ചിക്കുക എന്ന് വെച്ചാൽ പുഷ്പം അർച്ചിക്കുന്നാൽ ചിന്തനം ആലോചനം സൃഷ്ടിയെ സംബന്ധിച്ചാണ്. അത് തന്നെ ഹിരണ്യഗർഭന്റെ ഒരു വാസനയാണ്. ജീവനെ സംബന്ധിച്ചിടത്തോളം ഇത് ഹിരണ്യഗർഭ ഉപാസനയായി മാറും. ഏകാഗ്രമായ ചിന്തനമാണ് ഉപാസന, മറ്റൊന്നിലേക്ക് മനസ്സ് പോകാതെ. ആർത്ഥത്തിൽ ഉപാസന എന്ന് പറയുന്നത് ശരിക്കും ധ്യാനമാണ്, വളരെ ഏകാഗ്രതയുള്ള. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ധ്യാനവും നിധ്യാസനവും വ്യത്യാസം. തത്വചിന്തയിലാണ് നിധ്യാസനത്തിന് സ്ഥാനം വരുന്നത്, ഉപാസനയിലാണ് ധ്യാനത്തിന് സ്ഥാനം വരുന്നത്. അർച്ചന സുഖസീത് പൂജാകരണ ദർസംബന്ധ അഗ്നിയേക്കം ഉദകം സുഖം നാമസംബന്ധം തദ്ഗുണം നാം അർക്കയും. അതുകൊണ്ട് അഗ്നിക്ക് അർക്കനെന്ന് പേരും വന്നു. എന്തൊക്കെയാണ് ഹേതു? സുഖഹേതു പൂജാകരണ അപ്സംബന്ധ അപ്സംബന്ധം ഉള്ളതുകൊണ്ടും അഗ്നി ഗുണം നാം അർക്കയത്. അഗ്നിയെ തന്നെ ഗുണമായി അർക്കനെന്ന് പറയുന്നു. യഥോക്തം അർക്കസ്യ അർക്കസ്സും അർക്കത്വം വീത. അങ്ങനെ ആരാണോ ഈ അർക്കനെ അർക്കനായിട്ടറിയുന്നത്? കം ഉദകം സുഖം വാ നാമസാമാന്യ. കം എന്ന് പറയുന്നതിനും ഉദകം ജലമെന്നും സുഖമെന്നും അർത്ഥമുണ്ട്. കാരണം തദൈവ ഹേതുർക്കസ്യ അർക്കത്വം എന്ന് പറഞ്ഞു. ഹവായത്തെ അവതാരണാർത്ഥം ഭൗത്യവേദി അസ്മേയവും വിധ ഏവം വിധാർത്ഥം ഭവതി ഏവം വിധ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ അറിയുന്നവൻ എന്ന് പറഞ്ഞു. പ്രത്യേകം മനസ്സിലാക്കണം, അറിവ് തത്വചിന്തയിലെ ഉള്ളൂ. ഭാവന ധ്യാനം ഇതെല്ലാം ഉപാസനയും. തത്വചിന്തയിൽ പ്രത്യേകിച്ചൊരു ധ്യാനമെന്ന് പറയുന്ന ഒന്നില്ല. ധ്യാനമെന്ന് പറയാം, പക്ഷെ അത് ഉപാസനയിൽ ധ്യാനമല്ല. ജ്ഞാനം വസ്തു എങ്ങനെയോ അതുപോലെ, ധ്യാനം ഭാവന എങ്ങനെയോ അതുപോലെ. നടന്നുകൊണ്ട് വ്യത്യാസം. ഭാവനയോടെ നമുക്ക് ഏതിനെ എങ്ങനെയും ധ്യാനിക്കാം. ഇവിടെ അഗ്നിയെ അർഹനായി ധ്യാനിക്കുന്നു. കേവല ഭാവന വസ്തുസ്ഥിതി കഥനമല്ല, അതിന്റെ വസ്തുനിഷ്ഠതയില്ല. അതാണ് പലപ്പോഴും ഞാൻ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറയാറുള്ളത്. ഉപാസനയെ കുറിച്ച് പറയുന്നിടത്തൊന്നും അതിനെ സയൻസായിട്ട് എടുക്കരുത്, ശാസ്ത്രമായിട്ട്. ഇന്നത്തെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സമാധാനം കിട്ടാതെ വരും. അവൻ ചിന്തിച്ചു മനസ്സിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. എന്താ എന്ത് പൊട്ടത്തരമായി പറയുന്നു? ചിന്തിച്ചിട്ട് മനസ്സിനെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ട് മനസ്സിനെ സൃഷ്ടിച്ചു. അപ്പോൾ മനസ്സില്ലേ? ചിന്തിച്ചപ്പോഴും ആഗ്രഹിച്ചപ്പോഴൊന്നും മനസ്സില്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് മനസ്സിനെ സൃഷ്ടിച്ചത്? ഇവിടെ പറയുന്നു, ആദ്യം ജലം, ഭൂമി, പിന്നെ സൂര്യനെ സൃഷ്ടിച്ചെന്ന്, പിന്നെ കാലത്തെ സൃഷ്ടിച്ചെന്ന്. ഇതിനൊക്കെ വസ്തുനിഷ്ഠമായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെയെല്ലാം പറയുന്നത് ഉപാസനയ്ക്ക് മാത്രമേ ഉപകരിക്കുന്നുള്ളൂ, ഉപാസന അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. എന്നത് പ്രപഞ്ച സൃഷ്ടിയുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള രഹസ്യങ്ങളൊന്നും ഇവിടെ വെളിപ്പെടുത്തുകയല്ല. പക്ഷെ ഉപാസനയെ സംബന്ധിച്ചിടത്തോളം ഇത് ഉപകരിക്കും. കണ്ട് ഉപാസനയ്ക്ക് വിഷയം സത്യമായിരിക്കണമെന്നില്ല, ധ്യാനത്തിന് വിഷയം ധ്യേയം സത്യമായിരിക്കണമെന്നില്ല. അതിന് ഭാഷകാരൻ തന്നെ പറയും, പ്രതിമയെ വെച്ചിട്ട് വിഷ്ണുവായിട്ട് ധ്യാനിക്കുന്നു, കേവലം കൽപ്രതിമയാണ്, അതിന് വിഷ്ണുവായി ധ്യാനിക്കുന്നു. എന്താ പ്രതിമ സത്യമാണോ? അവിടെ ധ്യാനത്തിന് തത്വജ്ഞാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ ഒന്നിനെ മറ്റൊന്നായി ധരിച്ച ഉപാസിക്കുന്നു. ധ്യാനത്തിൻ്റെ വിശേഷം, എല്ലാ ധ്യാനവും അങ്ങനെയാണ്. മൂർധാവിൽ ധ്യാനിച്ചാലും, ഹൃദയത്തിൽ ധ്യാനിച്ചാലും, ദേവിയെ ധ്യാനിച്ചാലും, ദേവനെ ധ്യാനിച്ചാലും, എന്തിനു ആത്മാവിനെ പരബ്രഹ്മത്തെയൊക്കെ ധ്യാനിച്ചാലും ശരി, അതൊന്നും വസ്തുനിഷ്ഠമല്ല, കേവലം ഭാവന. വസ്തുനിഷ്ഠം എന്ന് അല്ലെന്ന് എന്തുകൊണ്ടാണ്? ഈ പുസ്തകത്തെ കണ്ടിട്ട് എനിക്ക് പുസ്തകം ആണെന്ന് അറിഞ്ഞാൽ മതി, ധ്യാനിക്കേണ്ട കാര്യമില്ല. ഈ പുസ്തകമാണിതെന്ന് അറിഞ്ഞതിന് ധ്യാനിക്കും വേണ്ടല്ലോ, അറിഞ്ഞാൽ മാത്രം. അങ്ങനെ പറഞ്ഞ ഒരു വിഷയം നമ്മൾ അതിശയപ്പെട്ടു. എന്താണോ ബ്രഹ്മത്തെ അറിയുന്നതിന് ബ്രഹ്മത്തെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അസംബന്ധം പറയുന്നതെന്ന് തോന്നുന്നു. കാരണം ഒരു മാനസിക ക്രിയയിലൂടെ അറിയുന്ന ഒന്നാണ്, ഭാവനയിലൂടെ അറിയുന്ന ഒന്നാണ്. ഇവിടെയൊക്കെ അത് ആവശ്യമുണ്ട്. വേദജാനാദി അവിടെ പറയുന്നു, എന്താണോ ഉപാസ്തെ, ഉപാസിക്കുന്നു, ധ്യാനിക്കുന്നു. പ്രത്യക്ഷമായി കാണുന്നത് കല്ലാണെന്നറിയാം, ബോധ്യമാണ്, അത് വസ്തുനിഷ്ഠമായ ജ്ഞാനമാണ്. പക്ഷേ തനിക്ക് പോരാ, അത് പോരാ, അതിനെക്കുറിച്ചുള്ള മറ്റൊരു ജ്ഞാനം ഉണ്ടാവണം. അത് ശിവനാണെന്നുള്ള ജ്ഞാനം ഉണ്ടാവണം. അപ്പോൾ ധ്യാനിക്കേണ്ടി വരും, ഇത് ശിവനാണ്. അപ്പോൾ വസ്തുനിഷ്ഠമായ ജ്ഞാനം എന്താണ്? കല്ലാണെന്നുള്ളത്. ശിവനെന്നുള്ള ജ്ഞാനം ധ്യാനത്തിൻ്റെ ഫലമായുണ്ടായി, ഉപാസനയുടെ ഫലമായുണ്ടായി. ഇനി വസ്തുനിഷ്ഠമാണെങ്കിലോ ധ്യാനിക്കാൻ ഒക്കത്തില്ല, അറിയാനേ പറ്റൂ, ധ്യാനിക്കാൻ ഒക്കത്തില്ല. പുസ്തകത്തെ പുസ്തകമൊന്നും ധ്യാനിക്കാൻ പറ്റത്തില്ല, ഏതെങ്കിലും പ്രമാണത്തിലൂടെ അറിയണം. ഇവിടെ ചക്ഷുരേന്ദ്രിയാണ് പ്രമാണം. ഈ പ്രമാണത്തിലൂടെ അറിയുന്നു, ആ ഇത് പുസ്തകമാണ്. പിന്നീട് ആരെങ്കിലും ഇവിടെ ധ്യാനിക്കാൻ തുടങ്ങിയാൽ പുസ്തകം എന്ന് പറഞ്ഞു നിഷ്പ്രയോജനം, അതിൻ്റെ ആവശ്യമില്ല, ഒന്നും നേടുന്നില്ല. അതുകൊണ്ടാണ് വേദ എന്നുള്ളതിന് ഉപാസ്തെ. ഇവിടെ എന്ത് ചെയ്തു? ആദ്യം അർച്ചിച്ചു, ധ്യാനിച്ചു, അങ്ങനെ അവിടെ നിന്ന് കം ഉദകം അഭൂത്, ജലം ഉണ്ടായി. ജലം മാത്രമല്ല, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, ഇതെല്ലാം ഉണ്ടായി. തദൈവ തസ്മാത് ഹേതു അർക്കസ്യ അഗ്നിഹി അശ്വമേധ പൃഥ്വി അർക്കത്വം അർക്കത്വ ഹേതു കൊണ്ട് അഗ്നി അർക്കനെന്ന് പറയുന്നു. അഗ്നേഹി അർക്കനാമ നിർവചനം ഏത് ദർശനാസുഖേത് പൂജാകരണ തപ്സംബന്ധ അഗ്നേ തദ്ഗുണം നാമാർ. അതിനങ്ങനെ ഒരു അഗ്നിക്ക് അർക്കൻ എന്നൊരു പേര് വന്നു. ഏഥോക്തം അർക്കസ്യ അർക്കത്വം ഏതാരാണോ അതിനങ്ങനെ ഉപാസിക്കുന്നത് അവിടെ പറയുന്നു. അവിടെയാണ് ഉപാസനയുടെ ആവശ്യം. അപ്പം മുമ്പ് നയിക്കുന്ന കുതിര പ്രജാപതിയാണോ? അല്ല, അശ്വമേധത്തിന് ഉപയോഗിക്കുന്ന കുതിര പ്രജാപതിയല്ല. പക്ഷെ ആ കുതിരയെ പ്രജാപതിയായി, അല്ലെങ്കിൽ വിരാട്ടായി, അല്ലെങ്കിൽ ഹിരണ്യഗർഭനായൊക്കെ ഭാവനയിൽ ധ്യാനിച്ചേ പറ്റും. അപ്പോൾ വിരാടൽ ഹിരണ്യഗർഭനിൽ പ്രജാപതിയിലൊക്കെ കാണുന്ന പല ഇതിനെ ഇവിടെ ആരോപിക്കുന്നു. ഉപാസന അസംബന്ധമെന്നല്ല പറയുന്നത്, തത്വജ്ഞാനവും ഉപാസനയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയും. ജ്ഞാനവും ധ്യാനവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ്. ആ ധ്യാനം നിരുപയോഗമായ ഒരു കാര്യമെന്നല്ല പറയുന്നു. രണ്ടും തെറ്റിദ്ധരിക്കരുത്, കൂട്ടിക്കൊഴിക്കരുത്, അതാണിത് ഇതാണത്, അങ്ങനെ ധരിക്കരുത്. ഇതെല്ലാം അദ്വൈതമനുസരിച്ച് ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ചാണ് പറയുന്നത്. അർക്കസ്യ അർക്കത്വം വേദാങ്ങനെ ഉപാസിക്കുന്നു. ആ ഉപാസനയുടെ ഫലത്തെയും എന്നെ അടുത്ത് പറയും. ഉപാസനയ്ക്കൊക്കെ ഫലമുണ്ട്, കർമ്മത്തിന്റെ ഫലം പോലെ ഉപാസനയ്ക്കും ഫലമുണ്ട്, ഭൗതികമായ ഫലങ്ങളിലും ഉണ്ട്. തത്വജ്ഞാനത്തിന് ഭൗതിക ഫലമൊന്നുമില്ല, ഭൗതികമായ ഒരു ഫലമില്ല തത്വജ്ഞാനത്തിന്. ഇവിടെ ജ്ഞാനം തന്നെ ഫലം, ജ്ഞാനമല്ലാതെ വേറൊരു ഫലമില്ല. പിന്നീട് അത് വേറൊരു ഫലത്തെ ഉണ്ടാക്കുന്നില്ല. കർമ്മത്തിന്റെ സ്വഭാവമാണ്, ഉപാസനയുടെ സ്വഭാവമാണ് ഫലത്തെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉപാസന പ്രകടനത്തെല്ലാം ഫലത്തെ പറയുന്നത്. തത്വജ്ഞാനത്തിന് അതല്ല. ചോദിക്കുമ്പോൾ തത്വജ്ഞാനം കൊണ്ട് അജ്ഞാന നാശം സംഭവിക്കുന്നില്ലേ, തത്വജ്ഞാനം കൊണ്ട് മോക്ഷം ലഭിക്കുന്നില്ലേ, തത്വജ്ഞാനം കൊണ്ട് ദുഃഖങ്ങളില്ലാതാകുന്നില്ലേ? അപ്പോൾ തത്വജ്ഞാനത്തിന് ഫലമില്ല എന്നതിന് പറയുന്നു. ഉപാസന അതുപോലെ ഭാഷകാരൻ പറയും അതിനെ ഫലമായി ഗണിക്കുന്നില്ല. ഫലമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. അതെല്ലാം എന്താണോ തത്വജ്ഞാനത്തിന് എല്ലാം ആത്മസ്വരൂപം, പിന്നെങ്ങനെ വേറിട്ട് ഫലം വരുന്നത്? ആ ഫലത്വ ആത്മസ്വരൂപം എന്ന് പറയുമ്പോൾ അവിടെ ഫലമുണ്ടോ? ദ്വൈതമുള്ളിടത്തല്ലേ ഫലമുള്ളൂ, കാര്യവും കാരണവും. തത്വജ്ഞാനത്തിൽ അതില്ല, ഉപാസനയിൽ അങ്ങനെ. അവിടെ ഉപാസിക്കുന്നു ഫലത്തിന് വേണ്ടി. അപ്പോൾ അശ്വമേധത്തിൽ ഉപയോഗിക്കുന്ന കുതിരയെ കണ്ടിട്ട് പറയുന്നു ഇതിൻ്റെ കാലിൻ്റെതാണ്, കൈയിൻ്റെതാണ്, തലയിൻ്റെതാണ്, വാലിൻ്റെതാണ്, അതെല്ലാം കൂടി ചേർന്ന് ഇത് വിരാട്ടായി ധ്യാനിക്കുന്നു, മനസ്സിൽ ധ്യാനിക്കുന്നു. അതാണ് അടുത്ത് പറയുന്നത് കമ്പുതക സുഖം വ കമ്മിന് ഉതകുന്ന സുഖമെന്ന് പറയാം. മഹാവാഹിത്യവതാരം നടത്തു ഭവത്യവേദി അസ്മേയം വിധ ഏം വിധർത്ഥം ഭവതി ഏവം വിധ. ഇങ്ങനെ ഉപാസിക്കുന്നവന് ഇന്ന ഫലമുണ്ടാകുന്നു, സുഖഫലമുണ്ടാകുന്നു. ഉപാസനയുടെ ഫലവും സുഖമാണ്, ആത്മബോധത്തിന്റെ ഫലവും സുഖമാണ്. അപ്പോൾ ഫലം രണ്ടും ഒന്നായില്ലേ? എന്താ വ്യത്യാസം? ഭക്ഷണം കഴിച്ചാലും സുഖമാണ്, പാട്ട് കേട്ടാലും സുഖമാണ്. സുഖതാരതമ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉപാസനയ്ക്കും ഉണ്ട് ഫലം, സുഖം തന്നെ. ഏവം വിധ ഏവം വിധാർത്ഥം. ഇങ്ങനെ ഉപാസിക്കുന്നവൻ ഇന്ന ഫലം, സുഖഫലം ഉണ്ടാവും. പക്ഷെ അത് തത്വജ്ഞാന ഫലമെന്ന് നമ്മൾ പറയുന്ന ഫലമല്ലെങ്കിലും നമ്മളങ്ങനെ പറയും ആ സുഖമല്ല. അതുകൊണ്ടാണ് അതിന് നിരുദ്ദേശീയ സുഖം, ആത്യന്തിക സുഖം എന്നെല്ലാം പറയുന്നത്. അത് സംഭവിക്കത്തില്ല, പ്രവൃത്തിക്ക് ഫലമുണ്ടായാലേ തീരും. അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രഹ്മത്തെ ധ്യാനിച്ച് നേടാൻ കഴിയത്തില്ല, ധ്യാനിച്ചറിയാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. ബ്രഹ്മസൂത്രം ചർച്ച ചെയ്തു വസ്തുതന്ത്രം കർത്തൃതന്ത്രം. ബ്രഹ്മബോധം വസ്തുതന്ത്രമാണ്, കർത്തൃതന്ത്രമല്ല. അതൊരു മാനസിക ക്രിയയുടെ ഫലമല്ല, മാനസിക വ്യാപാരത്തിൻ്റെ ഫലമല്ല. അപ്പോൾ ശ്രവണാദികൾ മാനസിക വ്യാപാരമല്ലേ? ഇനിയും ശ്രവണമനന നിത്യാസനങ്ങൾ അതെല്ലാം മാനസിക വ്യാപാരമാണ്, ഉപാസന പോലെ തന്നെ. അതെല്ലാം മാനസിക സാധനങ്ങൾ തന്നെയാണ്, മാനസിക ക്രിയകൾ തന്നെയാണ്, മനസ്സിൻ്റെ വ്യാപാരം തന്നെയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ശ്രവണാദി മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചല്ല, തത്വജ്ഞാനത്തെക്കുറിച്ചും ഉപാസനയെക്കുറിച്ചും. ശ്രവണാദി മാനസിക വ്യാപാരങ്ങളല്ല തത്വജ്ഞാനം, ഇവിടെ പറയുന്നത് തത്വജ്ഞാനം. ശ്രവണാദിയും മാനസിക വ്യാപാരത്തിലൂടെ പ്രകാശിക്കുന്ന ഒന്നാണ് തത്വജ്ഞാനം. ആ തത്വജ്ഞാനത്തിൽ പറയുകയാണ്, അവിടെ ഉപാസനയുടെ ആവശ്യമില്ല. ശ്രവണാദികളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ശ്രുതി പ്രമാണത്തെ ആശ്രയിക്കുന്നു, ശ്രവണേന്ദ്രിയം പ്രമാണത്തെ ആശ്രയിക്കുന്നു, ഗുരുവിനെ ആശ്രയിക്കുന്നു, ശാസ്ത്രത്തെ ഒരുപാട് കാര്യങ്ങൾ അപേക്ഷിക്കുന്നു. ഉപാസന അതുപോലെ തന്നെ, തത്വജ്ഞാനം അങ്ങനെയല്ല. അത് വസ്തു എങ്ങനെ അങ്ങനെ ഞാൻ അങ്ങനെ തത്വജ്ഞാനത്തിന് ഉപാസന എന്തുകൊണ്ട് സഹായിക്കുന്നില്ല? കാരണം ഉപാസന ഇവിടെ ശ്രുതിയിൽ നിർദ്ദേശിക്കുന്ന എല്ലാം ഭേദബുദ്ധി ആശ്രയിച്ചിട്ടാണ്. ഇവിടെ തന്നെ കുതിര

0: മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരഭ്യാസം. വാക്കുകൊണ്ട് അഭ്യസിക്കും പോലെ, ശരീരം കൊണ്ട് അഭ്യസിക്കും പോലെ, മൂന്ന് തരത്തിൽപ്പെട്ട കർമ്മത്തിലൊന്ന് മനോവ്യാപാരം, കായികം, വാചികം, മാനസികം. തത്വജ്ഞാനം അങ്ങനെയല്ല, പല കാരണങ്ങളുമുണ്ട്. കാരണം ഒന്ന് മുഖ്യമായ ഉദയം, അത് ഫലത്തെ ഉണ്ടാക്കുന്നില്ല. ഉപാസനയെ പോലെ അത് ഫലത്തെ ഉണ്ടാക്കുന്നില്ല. ഫലത്തെ ഉണ്ടാക്കാത്തതെങ്ങനെ കർമ്മം എന്ന് പറയാൻ പറ്റും. മറ്റൊന്ന് വസ്തു എങ്ങനെയോ ആ തരത്തിൽ അതിനെ പ്രകാശിപ്പിക്കുന്നു. ഉപാസന എങ്ങനെയല്ല, കൃത്രിമമായിട്ട് ഒന്നിന് മറ്റൊന്നൊന്ന് ധരിപ്പിക്കുന്നു മനസ്സിന്. ഈ തത്വജ്ഞാനം, അതിൻ്റെ സ്വരൂപം എന്താണോ, ഈ പുസ്തകത്തെ പുസ്തകമായിട്ട് അറിയുന്നതാണ് തത്വജ്ഞാനം. എന്താ ഇതിൻ്റെ സ്വരൂപം, എന്താ ഈ തത്വജ്ഞാനത്തിൻ്റെ സ്വരൂപം? പുസ്തകത്തെ ഒരാൾ പുസ്തകമായിട്ട് അറിയുമ്പോൾ ആ അറിവിൽ പുസ്തകത്തെക്കുറിച്ചുള്ള അജ്ഞാനമില്ല. പിന്നെ പുസ്തകം അറിയുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ? ഇല്ല. പുസ്തകത്തെ കണ്ടിട്ട് മേശയാണെന്ന് വിവരിയുണ്ടോ? ഇല്ല. ഈ പുസ്തകത്തെ കണ്ടിട്ട് ഇത് പുസ്തകമാണോ അല്ലയോ എന്ന് സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ പുസ്തകത്തെ കുറിച്ചുള്ള ജ്ഞാനം, പുസ്തകത്തെ കുറിച്ചുള്ള തത്വജ്ഞാനം എന്ന് പറയും. ഇനി ഇത് പുസ്തകമാണ് എന്ന് കണ്ണടച്ച് ഭാവനയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. വസ്തു എങ്ങനെയോ അങ്ങനെ ഇതുവരെയുള്ളൂ. അപ്പോൾ ആത്മജ്ഞാനം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ആത്മജ്ഞാനത്തിൽ ഇവിടെ വരുന്ന വ്യത്യാസം എന്താണോ, ഇത് തത്വജ്ഞാനമാണ്, പുസ്തകത്തെ പുസ്തകമായിട്ട് അറിയുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഇവിടെ പുസ്തകം വേറെ, ജ്ഞാനം വേറെ. പുസ്തകജ്ഞാനത്തിന് വിഷയമായിരിക്കുന്നു, പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനം വേറെ നിൽക്കും. ഉപാസനയിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. തത്വജ്ഞാനം അങ്ങനെയല്ല. അവിടെ ആ തത്വം ജ്ഞാനം അങ്ങനെ രണ്ടില്ല. പുസ്തകം പുസ്തകത്തിൻ്റെ ജ്ഞാനമൊന്നും ഇവിടെ രണ്ടായതുപോലെ ഇവിടെ രണ്ടില്ല. തത്വജ്ഞാനത്തിൽ തത്വവും ജ്ഞാനവും അഭേദമായിരിക്കും. മാത്രമല്ല, ശ്രവണാദി അഭ്യാസം കൊണ്ട് ആ ജ്ഞാനത്തിൻ്റെ തത്വജ്ഞാനം, പുസ്തകജ്ഞാനം എന്ന് പറയുമ്പോൾ പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനം, തത്വജ്ഞാനം എന്ന് പറയുന്നത് തത്വത്തെക്കുറിച്ച് തത്വരൂപത്തിലുള്ള ജ്ഞാനം, തത്വം തന്നെ ജ്ഞാനമായിരിക്കുന്നു. ഇവിടെ പുസ്തകം തന്നെ ജ്ഞാനമായിട്ടല്ലേ ഇരിക്കുന്നു, പുസ്തകം ജ്ഞാനത്തിന് വിഷയമായിരിക്കും. ശ്രവണാദി സാധനങ്ങൾ കൊണ്ട് അതിലുള്ള അജ്ഞാനാദി ദോഷങ്ങളെ മാറുന്നു. എല്ലാ സാധനങ്ങളും ഭാഷ്യകാരം പറയുന്നു നിരാകരണാർത്ഥത്വ, നിരാകരിക്കുന്നു. ജ്ഞാനം അജ്ഞാനാദി ദോഷങ്ങൾ കൂടാതെ പ്രകാശിക്കുന്നു. ശരി, ഇവിടെ പറഞ്ഞ നമുക്ക് മനസ്സിലാക്കാം പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനം. ഇവിടെ അജ്ഞാനാദി ദോഷങ്ങളൊന്നും ഇല്ലാതെ പ്രകാശിക്കുന്നു. എന്നുവെച്ചാൽ ഇത് പുസ്തകമാണെന്ന് അറിയുന്നു, ഇത് തത്വജ്ഞാനം തന്നെ, പുസ്തകമാകുന്ന തത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനം. അക്കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ നിങ്ങളീ പറയുന്ന തത്വജ്ഞാനത്തിന്, ഇവിടെ പറയുന്ന തത്വജ്ഞാനം ഒന്നാണ്.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Namah Shivaya.